പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ്മാ തിയേറ്റർ, മടത്തും ഭാഗം.

ചിന്തയുടെ വലുപ്പം. ശുഭദിനം. നമ്മെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ യുക്തി ചിന്തയാണ്. അതായത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മുടെ മനുഷ്യത്വം ഉറപ്പിക്കാൻ നാം യുക്തിപരമായി ചിന്തിച്ചേ പറ്റൂ. അതിനാവട്ടെ നല്ല പരിശ്രമം ആവശ്യവുമുണ്ട്. മൃഗങ്ങൾക്ക് മൃഗത്വം ഉറപ്പിക്കാൻ അവരുടെ സഹജവാസന മതി. എന്നാൽ സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യന് അതിജീവിക്കാൻ കഴിയില്ല. അവൻ ബോധപൂർവം ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന്, ഉദ്ദേശം എന്താണെന്ന് മനുഷ്യൻ സദാ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത ദിവസം, അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? അടുത്ത ഒരു വർഷം എൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടേ മനുഷ്യന് മുന്നേറാനാവും. ഒരു മൃഗവും ഇങ്ങനെ

ചിന്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, സഹജവാസന കൊണ്ട് മാത്രം മനുഷ്യന് പൂർണ്ണ ജീവിതം നയിക്കാനാവില്ല. അതിന് യുക്തിചിന്ത കൂടിയേ തീരൂ. അതെ, യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവാണ് മനുഷ്യനിലെ മനുഷ്യത്വത്തെ വളർത്തുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ആനന്ദകരമാവട്ടെ.

0: എ വി രത്നകുമാർ, സൈക്കോളജിക്കൽ കൗൺസിലർ, ഗ്രാൻഡ് മാ തിയേറ്റർ മടത്തും ഭാഗം തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ കവിത മീര പാടുന്നു, ആലപിക്കുന്നത് ശ്രുതി. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 7:50 പായാരം പപ്പിനി. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. സച്ചിദാനന്ദന്റെ മീര പാടുന്നു എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ. ആലപിക്കുന്നത് ശ്രുതി.

കരയുമ്പോൾ ഞെട്ടിത്തരിക്കുന്നു സിംഹാസനം, അതിനെ ഞെരിക്കാൻ ദൂതരുണർന്നിരിപ്പൂ. ഒരു കൊച്ചു

0: ക്കളിൽ നിന്നും മായ്ച്ച മഷിയിൽ നിന്നൊരു ശ്യാമവിമുക്തി വിഗ്രഹം ഉയരെടുക്കുവോളം.
1: ശ്രുതി ആലപിച്ച സച്ചിദാനന്ദന്റെ മീര പാടുന്നു എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കവിധാര ഇവിടെ പൂർണ്ണമാകുന്നു.

0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് മെയ് 28, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 28 വർഷത്തിലെ 148-ാം ദിനമാണ്. മെയ് 28 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1644 ബോൾട്ടൺ കൂട്ടക്കൊല നടന്നു. 1918 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അർമേനിയ, അസർബൈജാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നിവ സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചു. 1940 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമായി ഓസ്ട്രിയ ജർമ്മനിക്ക് കീഴടങ്ങി. 2002 മാർസ് ഒഡീസി ചൊവ്വയിൽ മഞ്ഞുകട്ടയുടെ വൻ നിക്ഷേപമുള്ളതായി സൂചിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തി. 2008 നേപ്പാളിനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. മലയാള ചലച്ചിത്ര പിന്നണി ഗായകനായ ഇടവ ബഷീർ, കേരളത്തിലെ പ്രമുഖനായ ജന്തുശാസ്ത്രജ്ഞനും ശാസ്ത്ര സാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളുമായിരുന്ന ഡോക്ടർ KG അടിയോടി, മലയാള സാഹിത്യത്തിലെ ജനപ്രിയ എഴുത്തുകാരനായിരുന്ന മുട്ടത്തുവർക്കി തുടങ്ങിയവരുടെ ചരമദിനം മെയ് 28
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല, തീയിലും നടക്കാം. ശ്രീനാരായണ ഗുരു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

പ്രാർത്ഥന നെഞ്ചിലേറ്റി ഒട്ടിയൂർ പെരുമാളിൻ അർച്ചനയ്ക്കായി കോട്ടയം പഴശ്ശി കോവിലകം കടന്ന് കാഞ്ഞിരപ്പുഴയും പാമ്പറപ്പൻ തോടും അലകളാൽ പാദങ്ങൾ

കവലിപ്പുഴയിൽ മുങ്ങി വരുന്ന നേരം ഓടക്കാടുകളിൽ കുളിർക്കാറ്റു വീശി ഓങ്കാരമെങ്ങും നിറഞ്ഞു നിൽക്കേ നെയ്യമൃദുമായി ഞങ്ങൾ കടന്നുപോയി. പണ്ടാരാറയിൽ നെയ്ക്കിണ്ടി തൂക്കി നാളം തുറന്നു പുണ്യാഹമേകി അഷ്ടവന്തം നെറുകയിൽ ചാർത്തി നെയ്യാഷ്ടപുണ്യം പ്രാർത്ഥനയായി മാറി.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവ്യ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRL എക്സാ ലോജിക് കേസുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ടായിരുന്ന ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് CPM പ്രതിഷേധത്തിൽ പരിക്കേറ്റു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലിത്തകർത്തു. ED സംഘത്തിനൊപ്പമുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചെന്ന് ED അറിയിച്ചു. CMRL എക്സാ ലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടവയാണ് ഇത്. ED പരിശോധന കൊണ്ടൊന്നും തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിശോധനയ്ക്ക് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങിയതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരിശോധന ആരംഭിച്ചതു മുതൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മറ്റും നടത്തിയ ED റെയ്ഡിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഘർഷത്തെക്കുറിച്ചുമുള്ള ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചില്ല. ED റെയ്ഡിനു പിന്നാലെ നടന്ന അക്രമം സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്

ആർലേക്കർ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വിശദീകരണം തേടി. റെയ്ഡ് സംബന്ധിച്ചും തുടർന്നും നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഫോണിലൂടെ തന്നെ വിശദീകരണം നൽകി. പിണറായി പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രേഖകളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്ന് ED. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംഭവത്തിന് പിന്നിലെ അഴിമതിയും ഗൂഢാലോചനയും കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപവൽക്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്യുമ്പോൾ VVPAT സ്ലിപ്പുകളിൽ സമയവും രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണപരമായ അധികാരത്തിൽ വരുന്ന വിഷയമാണിതെന്നും കമ്മീഷൻ തീരുമാനിക്കട്ടെയെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവരുടെ കാര്യത്തിൽ നിയമപ്രകാരം തീരുമാനമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ശുപാർശ ചെയ്യാമെന്ന് സുപ്രീംകോടതി. കക്കൂസ് മാലിന്യം കടത്തുന്ന ലോറികൾ വിട്ടുനൽകാൻ ഉടമയോട് 500,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേർത്തല DYSP TAnilkumarനെ വിജിലൻസ് സംഘം ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു. പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘത്തെ കണ്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാൻ കത്തി വീശുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഇയാളുടെ ചേർത്തല തൈക്കൽ ആലുങ്കലിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവം. കർണാടകത്തിൽ അധികാരമാറ്റത്തിന് വഴിയൊരുക്കി മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതോടെ പടിയിറക്കം വേഗത്തിലാക്കാൻ സിദ്ധരാമയ്യ ഒരുങ്ങുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ സുരക്ഷിതമല്ലാതാക്കിയതോടെ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിൽ ഇടിവ്. ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ളതും സ്വകാര്യ പങ്കാളിത്തത്തിൽ ഉള്ളതുമായ തുറമുഖങ്ങളിലെ ചരക്കു നീക്കത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 2% ഇടിവാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. കൊട്ടിയൂർ പെരുമാളിന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യുമായി നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര ആരംഭിച്ചു. ഇന്ന് വൈകിട്ടോടെ നെയ്യമൃത് സംഘങ്ങൾ ഇക്കരെ കൊട്ടിയൂരിൽ എത്തും. രാത്രി സ്വയംഭൂവിൽ നെയ്യഭിഷേകം നടക്കും. ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രതിസന്ധികളിലൊന്നും തളരാതെ ജീവിതയാത്രയിൽ കരുത്ത് നൽകുന്നതാകണം നമ്മുടെ ആഘോഷങ്ങളെല്ലാമെന്നും അദ്ദേഹം ആശംസയിൽ പറഞ്ഞു. ത്യാഗത്തിൻ്റെയും സമത്വത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഹജീവികളുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാനും ഉള്ളവർ ഇല്ലാത്തവരുമായി പങ്കുവെക്കാനും പ്രേരിപ്പിക്കുന്ന മാനവിക സന്ദേശമാണ് ബക്രീദ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ചെന്നൈ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പടിയിലെ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മുന്നോടിയായി തീർത്ഥാടകരുടെ ഉൾപ്പെടെയുള്ളവരുടെ പൊതുജന ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. യുവ ആപ്തമിത്ര പദ്ധതിക്ക് കീഴിൽ ഭാരത് വോളണ്ടിയർമാർക്കുള്ള 1 ആഴ്ചത്തെ ദുരന്ത നിവാരണ പരിശീലനം കലക്ട്രേറ്റിൽ തുടങ്ങി. ദുരന്ത നിവാരണത്തിൽ ശാസ്ത്രീയമായും പെട്ടെന്നും സുരക്ഷിതമായും കാര്യങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് അഗ്നിരക്ഷാസേന, പോലീസ്, വനിതാ ശിശു സംരക്ഷണം, ദുരന്ത നിവാരണം തുടങ്ങിയ വകുപ്പുകളിലെ പരിശീലകരാണ് വോളണ്ടിയർമാർക്ക് ക്ലാസ് എടുക്കുക. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, മട്ടന്നൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡിനു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകിയത് റോഡിനായി സ്ഥലം വിട്ടു നൽകേണ്ടവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിലാണ് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കലക്ടർ P വിഷ്ണുരാജിന് നിർദ്ദേശം നൽകിയത്. ശക്തമായ ഇടിമിന്നലേറ്റ് കണിച്ചാറിൽ വീടിന് തീപിടിച്ച് വ്യാപക നാശനഷ്ടം. കണിച്ചാർ അമ്പലം നെല്ലിക്കുന്ന് റോഡിലെ നടുപ്പറമ്പിൽ രവിയുടെ വീടിനാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ഓർമ്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഹജ്ജ് കർമ്മത്തിൽ ഇന്ന് മിനായിലെ സാത്താന്റെ 3 പ്രതീകങ്ങൾക്കു നേരെയുള്ള കല്ലേറ് കർമ്മം തുടരും. ഉയർന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ കുറച്ചതിന് പിന്നാലെ ആഭ്യന്തര സർവീസുകളും കുറക്കാനൊരുങ്ങി വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും. എയർ ഇന്ത്യ 22% വരെയും ഇൻഡിഗോ 5 മുതൽ 7% വരെയും ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് വരെയാകും നിയന്ത്രണം കൊണ്ടുവരിക.

0: കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിരത്തുകളിലുള്ള പഴയ പെട്രോൾ വാഹനങ്ങളിൽ പകുതിയിലും 20% എഥനോൾ ചേർന്ന പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി മൈലേജ് കുറയുന്നതായി സർവേ. കാറുകളിലും ഇരുചക്രവാഹനങ്ങളിലും സമാന സ്ഥിതിയാണുള്ളതെന്നും ലോക്കൽ സർക്കിൾസ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിയമപരമാണെന്ന് സുപ്രീംകോടതി. ബീഹാറിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന SIR നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ച കോടതി അതിന് കമ്മീഷന് അധികാരമുണ്ടെന്ന് വിധിച്ചു. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം 9 ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ നടത്തും. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ 100-ദിന കർമ്മ പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവ ഉൾപ്പെടുത്തിയാവും നയപ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം 1 മുതൽ 3 ചർച്ച ചെയ്യാനാണ് നിയമസഭ തീരുമാനിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ചവരുടെയും പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ 5 രാവിലെ 11 ഓൺലൈൻ അദാലത്ത് നടത്തും. ഫോൺ നമ്പർ 9497900243. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിലുണ്ടായത് വൻ ഇടിവ്. 2 തവണകളിലായി പവന് 1520 കുറഞ്ഞ് 115,000 എത്തി. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രന്റെ അരികിലേക്ക് എത്തിച്ച Artemis II ദൗത്യത്തിന്റെ വിജയത്തിനു പിന്നാലെ ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി US ബഹിരാകാശ ഏജൻസിയായ NASA അവതരിപ്പിച്ചു. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ 3 US സ്ഥിരം കേന്ദ്രം പണിയുക. ഇറാനിൽ ഭരണകൂട അട്ടിമറിയെന്ന ലക്ഷ്യം തന്നെയാണ് US ഇസ്രായേലിനും ഇപ്പോഴും ഉള്ളതെന്ന് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിൽ പ്രളയമുണ്ടായതോടെ ഇടുങ്ങിയ ഗുഹയിൽ അകപ്പെട്ട 7 5 ഒരാഴ്ചയ്ക്ക് ശേഷം ജീവനോടെ കണ്ടെത്തി. ഹമാസിന്റെ സായുധ വിഭാഗമായ എസേദിൻ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ പുതിയ മേധാവി മുഹമ്മദ് ഒദേഹിനെ വധിച്ചെന്ന് ഇസ്രയേൽ. IPL ക്രിക്കറ്റ്. ഹൈദരാബാദിനെ 47 തോൽപ്പിച്ച് രാജസ്ഥാൻ 2 ക്വാളിഫയറിൽ. വൈഭവ് സൂര്യവംശി 29 പന്തിൽ 97 എടുത്തു, 12 6 5. ജൂനിയർ നാഷണൽ ബാസ്ക്കറ്റ്ബോളിൽ കേരള വനിതകൾ സെമിയിൽ. ദേശീയ Under-20 ഫുട്ബോളിൽ കേരളം ചാമ്പ്യന്മാർ. 2 പിന്നിൽ നിന്ന ശേഷം മിസോറാമിനെയാണ് ഫൈനലിൽ കേരളം കീഴടക്കിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് 2nd സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, 2nd ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999476836,
3: 9447371836,
2: 8078502836.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP Fest,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP Fest,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5 മുതൽ 10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, KK Dental Care. 11 പാരമ്പര്യമുള്ള KK Dental Care രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK Dental Care. Make your smile more special.
5: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-205630, 7592-942817, 8547-922020.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും

0: ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപ്പെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ K.രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്രപ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമാക്കാൻ NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. June 21 5400+ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി BD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായി. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ED വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ED അറിയിച്ചു. പിണറായി വിജയന്റെയും PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് CPM പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ MLA A പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800

0: നിന്ന് 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിൽ എത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരിവാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി 1 മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടുനിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാനം 2.0 ഇത്യസ്യ പ്രഭാവപൂർണ ക്രിയാന്വയനസ്യ ആവശ്യകതാമുദ്ദേശ്യ സബലം പ്രോക്തവാൻ യത് അഭിയാനം ആധാരഭൂത സംരചനാ നിർമ്മാണമതിക്രമ്യ നിയമിത നിരീക്ഷണേന നാഗരിക സഹഭാഗിതയ അഥ വിഭിന്ന ഹിതധാരകാണാം സമന്വയേന മാപനയോഗ്യ പരിമാണാൻ സുനിശ്ചിതം കുര്യാത്. നവദില്യാം ഏക പഞ്ചാശത്തമേ പ്രഗതി ഉപവേശനെ അധ്യക്ഷതാം കൂർവൻ ശ്രീമോദി രാജ്യേഭ്യഃ നിർദ്ദിഷ്ടവാൻ യത് അപശിഷ്ട പ്രസംസ്കരണ സംയന്ത്രാണി സഹൈവ ഗോബർധന സംയന്ത്രാണി ച സമ്മിലിതം കൃത്വാ കഠോര അപശിഷ്ട പ്രബന്ധന സംബദ്ധാനാം ആധാരഭൂത പരിയോജനാനാം കാര്യം ശീഘ്രം പൂർണം കുർവന്തു. ഉപവേശനാവധൌ പ്രധാനമന്ത്രിണാ 30,000 കോടി രൂപ്യകാണാം സപ്ത മഹത്വപൂർണ പരിയോജനാനാം സമീക്ഷ വിഹിത. സഹ അവോചത് യത് വിദ്യുത് വ്യയം ന്യൂനീകർത്തും ഊർജാസുരക്ഷാം വർദ്ധയിത്തും ഗൃഹ സാമുദായിക സ്തരെ ച സ്വച്ഛ ഊർജായാഹ പ്രസാരാർത്ഥം റൂഫ് ടോപ് സൗരയോജന മിഷൻ മോഡ് രൂപേണ സ്വീകരണീയ. രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്യ ഗാംഗ്ടോക് നഗരസ്യ പാൽജോർ ക്രീഡാംഗണെ ആയോജിതേ സമാരോഹേ സിക്കിം ആരക്ഷിബലായ പ്രതിഷ്ഠിതം പ്രസിഡന്റ്സ് പോലീസ് കല

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തതുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ട്സും തിരുവനന്തപുരം നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471257741, മറ്റൊരു നമ്പർ 9846033301. ചെമ്പേരി വിമൽ ജ്യോതി MBA കോളേജിൽ സൗജന്യ ഓൺലൈൻ MBA എൻട്രൻസ് പരിശീലനം ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9847364891. കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആൻഡ് റൂറൽ

0: സ്റ്റഡീസ് എം എ പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. നിലവിൽ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 13. കൂടുതൽ വിവരങ്ങൾക്ക് www.admission.kannuryuniversity.ac.in, ഫോൺ 9400582022, മറ്റൊരു നമ്പർ 9947111890. വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്വന്തമായി താമസിക്കുന്നതിന് ചുറ്റുപാടുകളില്ലാതെ കഴിയുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമായ വിധവകളായ സ്ത്രീകൾക്ക് അഭയസ്ഥാനം നൽകുന്ന വ്യക്തിക്ക് ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കും. വാർഷിക വരുമാനം 100000 രൂപയിൽ താഴെയായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0499429306. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി, അറബിക് വിഷയങ്ങളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ 9744894056. കണ്ണൂർ സർവകലാശാല ജന്തുശാസ്ത്ര പഠന വിഭാഗത്തിലെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന ഗവേഷണ പദ്ധതിയിൽ റിസർച്ച് ഫെലോ ഒഴിവുണ്ട്. അഭിമുഖം June 2 രാവിലെ 10 മണിക്ക് സർവകലാശാല മാനന്തവാടി ക്യാമ്പസിൽ. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും. വെബ്സൈറ്റ് www.kannuryuniversity.ac.in. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ ഹെൽത്ത് ലൈൻ സുരക്ഷാ പ്രൊജക്ടിൽ കൗൺസിലറുടെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. June 1 രാവിലെ 10 മണിക്ക് കണ്ണൂർ സിവിൽ സ്റ്റേഷൻ എതിർവശത്തുള്ള ഹെൽത്ത് ലൈൻ പ്രൊജക്ട് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 6282805586. മറ്റൊരു നമ്പർ 8111959754. മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ്, മലയാളം, ഹിന്ദി, ബയോളജി എന്നീ വിഭാഗത്തിൽ ഒഴിവുണ്ട്. അഭിമുഖം 30 മാർച്ച് രാവിലെ 10 മണിക്ക്. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. നീലേശ്വരം മന്നൻപുറത്ത് കാവിലെ കലശ മഹോത്സവം 30-31 നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ NH നടാൽ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 8 മണി മുതൽ June 1 രാത്രി 11 മണി വരെ അടച്ചിടും. കണ്ണൂർ ഡെന്റൽ കോളേജിൽ സൗജന്യ ദന്ത പരിശോധനയും ചികിത്സയും നാളെ മുതൽ June 6 വരെ നടക്കും. ഊർപ്പഴശ്ശിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നാളെ അവസാനിക്കും. പയ്യന്നൂർ ഗ്രാമം വെസ്റ്റ്രാമാനത്ത് തറവാട് കരിഞ്ചാമുണ്ടി ദേവീക്ഷേത്രം പ്രതിഷ്ഠാ ദിനോത്സവം 31 നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ.

0: ദ സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാപ്പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കൊക്കോനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
2: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
4: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
2: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷിണ

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

മഴയുടെയും പുഴയുടെയും പ്രകൃതിയുടെയും ഉത്സവമായ യാഗോത്സവം, വൈശാഖ മഹോത്സവം, ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര വൈശാഖ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി ഇന്ന് സമാരംഭിക്കുകയാണ്. റേഡിയോ മലബാർ ഈ വർഷവും വൈശാഖോത്സവ വിശേഷങ്ങളുമായി ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ ഇന്ന് മുതൽ ജൂൺ മാസം 24-ാം തീയതി വരെ, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ 7:10 വൈകിട്ട് 5:30 പ്രക്ഷേപണം ചെയ്യുകയാണ്. കൊട്ടിയൂർ ക്ഷേത്ര ചരിത്രവും ആചാര വൈവിധ്യങ്ങളുടെ ഐതിഹ്യങ്ങളും തീർത്ഥാടകരുടെ അനുഭവങ്ങളും വൈശാഖ മഹോത്സവത്തിൻ്റെ സമഗ്രമായ ഒരുക്കങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും 28 ദിവസങ്ങളിലായി പ്രക്ഷേപണം ചെയ്യുന്ന ഈ പരമ്പരയിൽ ശ്രോതാക്കളോട് സംസാരിക്കുകയാണ്. കൊട്ടിയൂർ ദേവസ്വം ബോർഡിൻ്റെ സഹകരണത്തോടെയാണ് റേഡിയോ മലബാർ ഈ വർഷവും വൈശാഖോത്സവ വിശേഷങ്ങൾ പ്രക്ഷേപണം

0: അയണപ്രിയ മനംഗ മദാപഹാരം വാരാണസീപുരപതി ഭജവിഷ്ണു.
1: പുരാണ പ്രസിദ്ധമായ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പുരാവൃത്തം. ദക്ഷപ്രജാപതി നടത്തിയ മഹത്തായ ബൃഹസ്പതിസവം എന്ന യാഗത്തിൽ പങ്കെടുക്കുന്നതിന് 33 ദേവകളെയും ദക്ഷൻ ക്ഷണിച്ചുവെങ്കിലും തൻ്റെ പുത്രിയായ സതീദേവിയെയും അവരുടെ ഭർത്താവായ മഹാദേവനെയും അഹങ്കാരമൂത്ത് ദക്ഷപ്രജാപതി ക്ഷണിച്ചില്ല. അച്ഛൻ നടത്തുന്ന മഹായാഗം കാണാൻ സതീദേവിയുടെ നിരന്തരമായ ആവശ്യം ശ്രീ മഹാദേവൻ അംഗീകരിക്കുകയും ദേവിയെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. യാഗശാലയിലെത്തിയ സതീദേവിയെ ദക്ഷൻ ഗൗനിക്കാതിരിക്കുകയും മഹാദേവനെ അതികഠിനമായി അപഹസിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത ദേവി തൻ്റെ യാഗശക്തിയാൽ സൃഷ്ടിച്ച അഗ്നിയിൽ ദേഹത്യാഗം നടത്തുകയും ചെയ്തു. സംഭവമറിഞ്ഞ കോപിഷ്ഠനായ മഹാദേവൻ സ്വന്തം ജടപറിച്ച് നിലത്തടിച്ച് വീരഭദ്രൻ എന്ന മൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുകയും യാഗവിഘ്നം വരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാദേവന്റെ ആജ്ഞ ശിരസാവഹിച്ച വീരഭദ്രൻ യാഗവിഘ്നം വരുത്തുകയും ദക്ഷപ്രജാപതിയുടെ ശിരസ്സറുത്ത് ഹോമകുണ്ഡത്തിലിടുകയും ചെയ്തു. യാഗം പൂർത്തിയാകാതെ വന്നാൽ ലോകനാശം സംഭവിക്കുമെന്ന് കണ്ട ദേവന്മാർ യാഗപൂർത്തീകരണത്തിനായി ശ്രീ മഹാദേവനോട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ ശിരസ് നഷ്ടപ്പെട്ട ദക്ഷന്റെ ഉടലിൽ അജശിരസ് വെച്ച് യാഗപൂർത്തീകരണം വരുത്തുകയും ചെയ്തു. മഹാദേവൻ ആ മണ്ണിൽ വിലയം പ്രാപിക്കുകയും പിന്നീട് യുഗങ്ങൾക്ക് ശേഷം ആ പ്രദേശം വനമാവുകയും ആ പ്രദേശത്ത് നായാട്ടിനായി വന്ന ഗോത്രവർഗ യുവാവ് തൻ്റെ അമ്പിൽ മൂർച്ച കൂട്ടാൻ ഒരു ശിലയിൽ അമ്പുരയ്ക്കുകയുണ്ടായി. അതിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് പരിഭ്രാന്തനായ യുവാവ് ഏറ്റവും അടുത്ത ജനപഥമായ മണത്തണ്ണയിലെ അന്നത്തെ ജന്മിമാരോട് വിവരമറിയിക്കുകയും നാട്ടുപ്രമാണിമാരെ കൂട്ടിവന്ന് പ്രസ്തുത സ്ഥലം കാണിച്ചു കൊടുക്കുകയും താന്ത്രിക വിധിപ്രകാരം പൂജകൾ ചെയ്തും അഭിഷേകങ്ങൾ നടത്തിയും രക്തമൊഴുക്കിന് ശമനം വരുത്തുകയും ചെയ്തു. ജ്യോതിഷപ്രകാരമുള്ള പ്രശ്നചിന്തയിൽ ദക്ഷയാഗഭൂമിയിൽ വിലയം പ്രാപിച്ച മഹാദേവന്റെ സാന്നിധ്യമാണിതെന്നും യഥാവിധി പൂജകൾ നടത്തണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രച്ചിട്ടകൾക്ക് രൂപം കൊടുത്ത് വൈശാഖ മഹോത്സവമായി കൊണ്ടാടുകയും ചെയ്തു എന്നതാണ്.

കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ദിവസങ്ങൾ ഇങ്ങനെയാണ്. മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ നീരെഴുന്നള്ളത്ത് മെയ് 23 നടന്നു. മെയ് 28 നെയ്യാട്ടം.

May 29 1201 ഇടവം 15 വെള്ളിയാഴ്ച ഭണ്ഡാരമെഴുന്നള്ളത്ത്. ഭണ്ഡാരമെഴുന്നള്ളത്തിന് ശേഷം മാത്രമാണ് അക്കരക്കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം. June 5 1201 ഇടവം 22 വെള്ളിയാഴ്ച തിരുവോണം ആരാധന. June 7 ഞായറാഴ്ച ഇളനീർ വെപ്പ്. June 8 1201 ഇടവം 25 തിങ്കളാഴ്ച ഇളനീരാട്ടം അഷ്ടമി ആരാധന. June 10 രേവതി ആരാധന. June 14 1201 ഇടവം 31 ഞായറാഴ്ച രോഹിണി ആരാധന. June 16 ചൊവ്വാഴ്ച തിരുവാതിര ചതുശതം. June 17 പുണർദം ചതുശതം. June 19 ആയില്യം ചതുശതം. June 20 1201 മിഥുനം 6 ശനിയാഴ്ച മകം കലം വരവ്. മകം നാൾ ഉച്ചശീവലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരക്കുട്ടിയൂരിൽ പ്രവേശനമില്ല. June 23 1201 മിഥുനം 9 ചൊവ്വാഴ്ച അത്തം ചതുശതം വാളാട്ടം കലശപൂജ. June 24 1201 മിഥുനം 10 ബുധനാഴ്ചയാണ് തൃക്കലശ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502.

0: 86. ഉരുവച്ചാൽ എഡ്യുവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യുവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
1: Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111-3030, 9496-974-141.
2: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-903-345. മറ്റൊരു നമ്പർ 9495-532-542.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59-ാമത് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3-ാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ

നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണം

0: ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് പിഡിഎസിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ എൻടിഎ ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ജൂൺ 21-നാണ് നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സിബിഎസ്ഇ തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും സിബിഎസ്ഇ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിലും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. പിന്നെ 2 മരുമക്കളുമുണ്ട്, കൊച്ചുമോളുമുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒ വി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ

0: പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളടിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ എൻ കലൈസെൽവി മിഡ്ഷിപ്പൻമാർക്ക് ബിരുദദാനം നടത്തി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2 ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മോളെ, നീ എന്തായി ആലോചിച്ചിരിക്കുന്നേ?
1: ഇല്ല സുശീലെ, ഇതെന്തെന്നാ കഥയല്ലേ? മരിച്ച വീട്ടിൽ പോകുമ്പോൾ പൊളവളാ തിളങ്ങുന്ന സാരി ഇട്ടിട്ട് പോയിന്.
0: ആരെ കൊണ്ടായി പറയുന്നേ?
1: ആരെ കൊണ്ടാപ്പ? ഇന്ന് ആരാന്ന് ലീവും പറഞ്ഞിട്ട് പോയിന്.
0: നമ്മുടെ ശകാര ശാന്തയാ.
2: ആ എടോ, ആളില്ലാത്തേരം തന്നെ ഇങ്ങനെയൊക്കെ പറയണം, ഒട്ടും ശരിയില്ലട്ടാ.
0: പിന്നെ ആളുള്ളപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടാടി കിട്ടാനാ?
2: നമ്മളാണെങ്കി എന്തായാലും ആ സാരി ഉടുത്തിട്ട് ഇങ്ങനത്തേരൊന്നും പോവില്ല.
1: നല്ല സ്നേഹല്ലേ അഴുകന്നല്ല അമ്മളിപ്പോ പറഞ്ഞേ.
2: പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഓളില്ലാത്തേരെ പറയുന്ന ശരിയുണ്ടോ? ഞാൻ ചോദിച്ചല്ലേ.
1: അപ്പൊ നീ പറഞ്ഞാൽ ഓളിവിടെ വന്നിട്ട് തിരിച്ചുപോയാ?
2: എടോ, നിങ്ങൾ ഈ പറഞ്ഞല്ലേ ഉള്ള തന്നെയാണ്. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും എനിക്കില്ല. പക്ഷെ ഓളില്ലാത്തേരം പറയുന്നത് ശരിയല്ലല്ലോ എന്നൊരു മന എന്താ പറയാ കുറ്റബോധം തോന്നിട്ട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ഇനി ഓളോട് പറയൊന്നും വേണ്ട കേട്ടാ.
1: ഞാൻ അങ്ങനെ പറയും എനിക്ക് തോന്നുന്നുണ്ട്.
2: നീ അങ്ങനെ പറയൂല, എന്നാലും അഥവാ പറഞ്ഞാലോ നോർത്തിട്ട് മുൻകൂർ ജാമ്യം എടുത്തു.
1: ശാന്തന്റെ സാരീന്റെ കാര്യം പറഞ്ഞരാടോ, പ്രസിഡന്റിന്റെ അലമാരണ്ട് നിങ്ങള്.
2: ഈ എന്തിനാപ്പ അതൊക്കെ നോക്കാൻ പോയിനെ?
0: ലോക്ക തന്നെയല്ലേ പണി, വേണ്ടാത്തടത്തല്ലേ കണ്ടെത്തു.
1: എന്തെന്നാന്ന് നീ പറയുന്ന്? നമ്മളെ പ്രസിഡന്റ് എന്താ വേണ്ട ആളാ? മനസ്സിൽ എനിക്ക് കുശുമുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങെല്ലാം പറയാ ഒരാളെ കൊണ്ട്.
2: നമ്മളെ പ്രസിഡന്റ് ആയതുകൊണ്ടാന്ന് ഞാൻ ഈ ചോദിച്ചത്. കാരണം മൂപ്പത്തി അകത്ത് കയറ്റാൻ ഒരു വഴിയുമില്ല.
0: അല്ല എന്താ നിർമ്മല, നീ അകത്ത് കണ്ട്?
1: വേണ്ട, നിങ്ങള് വലിയ ഡിമാൻഡ് അല്ലേ, കേക്കണ്ട.
2: അങ്ങനെ പറയല്ലപ്പാ, എങ്ങനെ കേറിയെന്നും കൂടെ പറയണ അതിന്റെ കൂട്ടത്തിൽ, അത്രേ ഉള്ളു.
0: സാധാരണ എല്ലാരും കേറ്റാത്തടത്ത് നീ എത്തിപ്പെട്ടില്ലേ, അതുകൊണ്ട് പറഞ്ഞല്ലേ.
1: പതിപ്പിക്കല്ലേ,
2: ഒരേം പതിയൊന്നും നോക്കാണ്ട് കാര്യം പറഞ്ഞ ക്ഷമയില്ല.
1: ആ അത് ഓരോ ബെഡ്റൂമില് അഞ്ചാറ് അലമാരിയുണ്ട്. രണ്ടെണ്ണം മൂലക്കു, രണ്ടെണ്ണം വലുതുവാത്തു, രണ്ടെണ്ണം ഇടതുവാത്തു, ഇപ്പൊ എത്രണ്ണായി?
0: അതാ ഇത്ര വലിയ അത്ഭുതം?
1: പിന്നെ അത് അത്ഭുതല്ലേ. ഒരലമാരി തുറന്നു നോക്കുമ്പോ അയില് സാരി മാത്രേ.
2: സാധാരണ അങ്ങനെ തന്നെയല്ലേടോ.
1: ഞാൻ പറയുന്നില്ല, ഇത് ശരിയാവൂലേ, എന്റെ മൂഡ് കളയല്ലേ നിങ്ങള് വെറുതെ.
2: നീ പറ നിർമ്മലേ, നമ്മളിങ്ങനെ ആകാംക്ഷയുടെ മുഴുമുനയിലിങ്ങനെ നിർത്തിയിട്ട്. അതാ പ്രസിഡന്റിന്റെ ഫോൺ അടിക്കുന്ന, ഒന്നത് ഓഫാക്കിയാട്ടെ.
1: എല്ലപ്പാ, പ്രസിഡന്റിന് കഥയും പോലൊന്നുമില്ലേ, ഫോൺ എടുക്കാണ്ടോ പോയിന്?
0: ഓരോടെ അടുത്തെടെയോ ആരുടെയോ പ്രശ്നം തീർക്കാൻ വേണ്ടി പോയതല്ലേ, മധ്യസ്ഥത്തിന് പോയതാണ്, അന്നേരം ഫോൺ എടുക്കാൻ വിട്ടുപോയി.
1: അന്നാവും തീർത്തിട്ടേ വരും കേട്ടാ.
2: നീ വെറുതെ വിഷയം മാറ്റില്ല, നീ കാര്യം പറഞ്ഞോട്, തുടങ്ങി വെച്ച തീർക്കാദ്യോ. അലമാരിൽ എന്തൊക്കെയാ കണ്ടെന്ന് പറ?
1: അതില് ഓരോരോ കള്ളിക്ക് ഓരോരോ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്.
0: ലൈബ്രറിയാ
1: നമ്മളെ പ്രസിഡന്റാ, വായിക്കാനാ. നീ ഇങ്ങനെ തമാശല്ലം പറയൂ.
2: എന്തെന്നാ പിന്നെ?
1: ആ മോളില് കല്യാണം, തായ മരണം, അതിന്റെ തൊട്ടുതായ പേരുവിളി, അതിന്റെ ഇടതുവാത്ത് വീട്ടുകൂടല്, ആ അതിന്റെ തൊട്ടുതായക്കാണ് പിന്നെയും കല്യാണ നിശ്ചയം. സമ്മേളനം വേറെ, ഉദ്ഘാടനം വേറെ.
2: ഇതെന്നാ അങ്ങനെയൊക്ക?
1: എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഓരോ സംഭവത്തിന് പോകുമ്പോ ആ പേരെഴുതി വെച്ച കള്ളിയിലത്തെ സാരി മാത്രമേ ഇടൂ, ഓരോന്നിന് പോവാൻ ഓരോ സാരി.
2: പ്രസിഡന്റ് മോശമില്ലാലോ, പണ്ടാരോ പറയുന്ന കേട്ടിനോർക്ക് ആയിരത്തിൽ പരം സാരി ഉണ്ടെന്നൊക്കെ. ഇല്ല തന്നെയല്ലേ അപ്പത്.
1: അതാ ഫോൺ എടുക്കുന്ന ഇതാരാണിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന, എടുത്തോക്കിട്ടാരാന്ന്.
0: ഇതല്ലേ ഹുസ്റ്റു എന്ന് കാണുന്നേ,
2: നോക്കട്ടെ. ഹുസ്സ, ഇത് ഹസ്സാന്ന്, ഹുസ്സല്ല.
1: ആന്നപ്പ ഹസ്.
2: ഇത് ഹസ്ബൻഡിന്റെ ഷോർട്ട് ഫോം വെക്കും, ഹസ്ബൻഡ് ടു ആ.
1: ബാഹുബലി ടു പോലെ ടൈപ്പ് പോയാ. കട്ടി കട്ടി
2: സൈലന്റ് ആക്ക.
0: അല്ല നിർമ്മലേ, ഇതെന്താ ഈ കേക്കുന്ന കഥ? നമ്മുടെ പ്രസിഡന്റിന്റെ രണ്ടാമത്തെ ഹസ്ബൻഡാ.
1: എനക്കൊന്നും അറിയില്ലേ, ഇതിപ്പോ ഈ ഫോണ് കണ്ടോണ്ടല്ലേ, ഇല്ല നമ്മൾ അറിയാ ഇതങ്ങ.
0: എന്നിട്ട് ഇവരെ ഈ മധ്യസ്ഥം പറയാനൊക്കെ നടക്കുന്നു.
2: അതന്നെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണോ ഈ കണ്ടോരെ മുഴുവൻ ഉപദേശിച്ച് നാട് നന്നാക്കാൻ നടക്കുന്നത്? അങ്ങനെയുള്ള ഫോണൊക്കെ ഇവിടെ ആരെയും വെച്ചിട്ട് പോവോ?
1: ആ അതുകൊണ്ടല്ലേ നമ്മളാരും നമ്മള് ഫോണൊന്നും ഇവിടെ വെച്ചിട്ട് പോവാത്തല്ലേ. ആ അതന്നെ, സ്വന്തം ഫോണൊന്നും ഇപ്പൊ ആര് ഈ പബ്ലിക്കായിട്ട് വെച്ചു പോവില്ലാന്ന് അറിയില്ല, അതിലെല്ലാം എന്തെല്ലാം ഉണ്ടാവുന്നറിയാ.
2: എന്നാലും നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ നടക്കുന്ന പ്രസിഡന്റിന്റെ ഒരു കാര്യം ഞാൻ വിശ്വസിച്ചേ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഹസ്ബൻഡ് ടൂവാ.
1: എല്ലപ്പാ ഇനി ഇങ്ങനെ നമ്മളോറ മൂത്ത് നോക്കൊന്നുമില്ല, നമ്മളെ പ്രസിഡന്റ് അല്ലേ.
0: നമ്മൾ അറിഞ്ഞ ഭാവം നടിക്കണ്ട, വെറുതെ ഓർക്ക് വിഷമാക്കണ്ട.
2: അതൊന്നും പറഞ്ഞാ പറ്റില്ല, അടുത്ത കമ്മിറ്റിയിൽ എന്തായാലും ഈ കാര്യം എടുത്തിട്ടിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടെന്ന് മൂപ്പത്തിനെ പുറത്താക്കണം, അടുത്ത പ്രസിഡന്റിനെ നോക്കണം ഇനി അല്ലേ. അല്ലെ നിർമ്മ, നിന്റെ അഭിപ്രായം എന്നാ?
1: അനക്കേലൊന്നും ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളെ കെ വി മാസ്റ്ററിന്റെ പ്രസിഡന്റ് ആവുന്ന അനക്ക് ഒരു താല്പര്യ കുറവില്ലേ?
2: ഓ നിന്നെ പ്രസിഡന്റ് ആക്കാനല്ല നിർമ്മലേ.
0: മിണ്ടല്ലേ മിണ്ടല്ലേ, വരുന്നുണ്ടേ.
3: എല്ലാരും കൊറേ സമയം എത്തിയിട്ട് ഞാൻ കൊറച്ച് ലേറ്റ് ആയിപ്പോയി, സോറി സോറി.
2: അത് പിന്നെ പതിവല്ലേ പ്രസിഡന്റ്, ഇത് എന്തിനാ ഇപ്പൊ സോറി ഒക്കെ പറയുന്നത്?
4: അതിനോട് നിങ്ങൾ എനക്ക് വേണ്ടി കുറെ സമയമല്ലേ കാത്തു നിൽക്കുന്നേ. പിന്നെ ഞാനൊരു പ്രശ്നം പരിഹരിക്കാൻ പോയതാടു.
5: അല്ല, നിങ്ങളെല്ലാരും എന്നാ മുഖത്തൊരു ഗൗരവം പോലെ.
4: മസിയെല്ലാം പിടി.
5: ഞാനങ്ങനെ നിങ്ങളെയൊന്നും പറയാനൊന്നും പോകുന്നില്ല. കുറച്ച് അയഞ്ഞോ എല്ലാരും.
0: നിങ്ങൾ ഫോൺ എടുക്കണ്ട പോയല്ലേ?
4: ആടെ കാര്യമായ ചർച്ചയേനൊപ്പാ, അതുകൊണ്ട് പിന്നെ ഫോണിന്റെ ഒന്ന് മറന്നുപോയി.
1: എന്നിട്ട് എന്തായി പ്രസിഡന്റെ പരിഹരിച്ചാ?
4: എല്ല സ്നേഹലതെ, നീ എന്ന് അങ്ങനെ പറയുന്നേ, ഞാനല്ലേ ഇടപെട്ടിന്. അത് തീർക്കാണ്ട് ഈ പ്രസിഡന്റ് വരുവാ.
1: നമുക്ക് ഉറപ്പാണ്. എന്നാലും ചോദിച്ചാ പ്രസിഡന്റെ, എന്നാ പ്രശ്നം?
4: അല്ല, നിങ്ങക്ക് ആർക്കും ടൂ വീലർ ഓടിക്കാൻ അറിയാ?
1: എന്തിനാ?
4: ആ ബീനന്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടാക്കാനാണ്.
1: ആരുടെ വണ്ടിയാ?
4: ബീനന്റെ. ഞാന്
1: എന്നാ രോഗം എടുത്തങ്ങ് പോയാ പോരെ.
4: അതല്ലടോ രസോ, ബീനയും ഹസ്ബൻഡും രണ്ട് വണ്ടിയിലാന്ന് വന്നിന്. ഇപ്പൊ അവരൊരു വണ്ടിയിലല്ലേ പോകുന്നത്.
1: ഓ, പ്രശ്നം തീർന്നേ.
4: രണ്ടാളും കൂളായിട്ട് ഇപ്പറങ്ങിപ്പോയി. ഞാൻ അവരോട് പറഞ്ഞ വണ്ടി ഞങ്ങളെ വീട്ടിലെത്തിച്ചേരാ, എന്നിട്ടാണ് അവര് പോയിനി. ഇനിയിപ്പൊ അനക്കോടിക്കാൻ അറിയില്ലത്.
1: നിർമ്മലക്കാരയാ, നമുക്ക് അവളോട് പറയാ. നിർമ്മല, ഈ ഒന്ന് ആക്കി കൊടുക്കണേ.
0: എന്നാലും നമ്മുടെ പ്രസിഡന്റ് ഒരു പ്രശ്നമെങ്കിലും പരിഹരിച്ചല്ലോ.
4: ആരാ പോയിനി? പപ്പിനിയല്ലേ പോയിനി? പിന്നെ പ്രശ്നം പരിഹരിക്കാണ്ടിരിക്കുവാ?
1: അങ്ങനെ മാത്രല്ല, പ്രസിഡന്റ് പപ്പിനി എന്നാലേ ബെയ്റ്റുള്ളൂ.
4: അതല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട നിർമ്മലെ, നീ ഒച്ചത്ത് തന്നെ പറഞ്ഞു കൊടുക്ക്. എല്ലപ്പോ ഒന്ന് രണ്ട് മിസ് കോൾ ഉണ്ടല്ലോ, ഇതാരാന്ന് വിളിച്ചത്?
1: അത് വേണ്ടപ്പോ നിങ്ങള് വീട്ടിലെത്തിയിട്ട് സൗകര്യമായിട്ട് വിളിച്ചോ. ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ നമ്മളെ മീറ്റിങ്ങിലേക്ക് കടക്കാ.
4: എന്താപ്പ ഇപ്പൊ നോക്കുന്നേനി? എനിക്കുന്ന സ്നേഹരതേ. ഞാൻ നോക്കുന്നേനി. അത് എന്റെ ഫോണല്ലേ.
1: ഇപ്പൊ നോക്കണ്ടപ്പ, വീട്ടിലെത്തിയിട്ട് സ്വസ്ഥായിട്ട് നോക്കാലോ.
6: അല്ലപ്പ, ബീനന്റെ പ്രശ്നം എങ്ങനെയാ നിങ്ങള് പരിഹരിച്ചേ?
4: അത് വലിയ തമാശയല്ലടോ, ഇതല്ലേ ഒരു മൊബൈൽ ഫോണിന്റെ ഒരു പൊല്ലാപ്പാന്ന്. ബീന എന്ത് ചെയ്ത്? ഓളെ ഹസ്ബൻഡിന്റെ ഫോണ് നോക്കുമ്പോ ന്യൂ വൈഫ് എന്ന് കണ്ട്. അപ്പൊ ഓളെന്നാന്ന് ചിന്തിക്കുക. നിങ്ങളെല്ലാരും പറഞ്ഞാട്ടെ.
1: ഇതാന്ന് പറയുന്നത്, ഈ ഫോണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സാധന. ഒരാൾ ഒരാളെ കൈവിട്ട് കൊടുക്കരുത്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാര് തമ്മില്.
0: നല്ല ദാമ്പത്യത്തിന് ഉത്തമ അതാണ്.
4: അതെല്ലാം അടുക്കട്ടോ, ഒരു തെറ്റിദ്ധാരണയിലാണ് ഇങ്ങനത്തെ പ്രശ്നമെന്ന്. ഈ ന്യൂ വൈഫ് എന്ന് കണ്ടിട്ട് ഓളെന്ന വിചാരിച്ചേ ഇയാൾക്ക് വേറെ ഏതോ ഭാര്യയുണ്ട്. അതായത് ഓളെ ഹസ്ബൻഡിന് വേറെ ഏതോ ഭാര്യയുണ്ട്,
1: പുതിയ ഭാര്യയായി.
4: അതാണ് ഓള് ചിന്തിച്ചേ. പക്ഷെ എന്തെന്ന്, ഇതിന് രണ്ട് സിം ഉണ്ടല്ലോ. അയാൾ എന്ത് ചെയ്ത്? ഒന്ന് പഴയ നമ്പർ വെച്ചു, ഒന്നിന് ന്യൂ വൈഫ് എന്നിട്ടു. അതാണ് സംഭവം.
1: അല്ല,
4: ഇത് ഞാനല്ലേ പോയിനി പ്രശ്നം പരിഹരിക്കേ. അപ്പൊ ഇതെല്ലാം ഞാനങ്ങ് പറഞ്ഞു കൊടുത്തില്ലേ? അന്നേരം അവരെ മുഖത്തുള്ള ചമ്മലൊന്നും പറയാതെ നല്ലേ. പിന്നെ എന്റെ മുഖത്ത് നോക്കാൻ തന്നെ അവർക്ക് നാണക്കേടായി. പിന്നെ അപ്പാട് രണ്ടാള് സോൾവ് ആയി. പിന്നെ ഞാനോട് പറഞ്ഞു, നമ്മക്കൊരു ബൈക്ക് മതി, നമുക്കൊരു സ്കൂട്ടി മതി, നമുക്ക് രണ്ടാൾക്കും എവിടെയല്ലോ ചുറ്റിക്കറങ്ങാനുണ്ട് എന്ന് പോയിനി. ഞാൻ ഇടപെട്ടത് കൊണ്ട് മാത്രം ആ കേസ് വേറെ ആരെയും കൈമ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കേസിന്റെ കാര്യം അങ്ങ് അവരിപ്പം കോടതിയിലെത്തിയിട്ടുണ്ടാവും.
1: അല്ല പ്രസിഡന്റെ, നിങ്ങൾ എങ്ങനെയാന്ന് ഇടപെട്ടത്, എങ്ങനെയാ പ്രശ്നം സോൾവ് ആക്കിയത്, അത് പറയ്.
4: കേട്ടോ, ഞാൻ എന്റെ സ്വന്തം അനുഭവം പറഞ്ഞു കൊടുത്തുന്ന്.
1: എന്ത്?
4: എന്റെ ഫോണിൽ ഇതേപോലെയല്ലേ ഹസ് 1 ഹസ് 2. അതിനർത്ഥം നാനക്ക് രണ്ട് ഭർത്താവ് ഉണ്ടെന്നാ
1: അല്ലേ?
4: ഏ, നീ എന്ന സ്നേഹലതേ പറയുന്നു. എന്റെ ഹസിന്റെ പഴയ നമ്പർ 1, പിന്നെ പുതിയ നമ്പർ ഹസ് 2.
6: ഇനി ഒരു സത്യം പറയട്ടെ, ഇങ്ങള് വരുന്നവര് ഈ രണ്ടെണ്ണവും കൂടി ഇങ്ങളെ ഇനി പറയാമൊന്നും ബാക്കിയില്ല. ഞാൻ ഒരു ബാക്ക് പറയല്ല. ഇന്നേരെ ഞാൻ പറഞ്ഞത് ഇവരോട് അങ്ങനെയൊന്നല്ലാന്ന്. നമ്മളെ പ്രസിഡന്റ് അങ്ങനത്തെ ആളെന്നല്ല ഞാൻ എത്രോട്ടം പറഞ്ഞു കൊടുത്തിട്ട്, രണ്ടെണ്ണം നിർത്തിയിട്ടില്ല കേട്ടാ. എന്തല്ലാ പറഞ്ഞു കിട്ടുന്നറി? ഇങ്ങളോടാന്ന് എനിക്ക് പറയുന്നില്ല.
1: എന്റെ നിർമ്മലെ കല്ലേ വെച്ചോണ. എന്നാ പ്രസിഡന്റ്, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളോട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടില്ല. ഇവള് പ്രസിഡന്റിന്റെ കസേര മോഹിച്ചിട്ടേയില്ല.
4: അപ്പോ ഞാൻ വരുന്നതിന് മുന്നേ ഇതായിരുന്നു ഇവിടുത്തെ ചർച്ച. അതല്ലേ എല്ലാരും മുഖത്തും കാണാനൊരു ഗൗരവോ ഇതുവരെ ഇല്ലാത്ത എന്റെ സ്നേഹരതെ. എനിക്കൊട്ടും പ്രസിഡന്റിനോട് ഒരു സ്നേഹവും ഇല്ല കേട്ടാ. ഇപ്പൊ ഇങ്ങക്കെല്ലാം എന്താ മനസ്സിലായി?
0: കാള പേറ്റൂന്ന് കേട്ടാല് കയറെടുക്കല്ല.
4: അതന്നെ, കാള വിട്ട് പോറുകേ ഇല്ല. അതിനു വേണ്ടിയിട്ട് കയറെടുക്കും വേണ്ട.
1: അതെ, നീ പ്രസിഡന്റ് ആവാനും പോകുന്നില്ല കേട്ടാ.
7: പായ്യാരം പപ്പിനി.

മധുരഗീതങ്ങൾ. ആക്രമണം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും രമേശ് നാരായണനും ആലപിച്ച ഗാനമാണ് അടുത്തത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ചിത്രം പെരുമഴക്കാലം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും സുജാത മോഹനും പാടിയ ഗാനമാണ് അടുത്തത്. രചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

എം ജി ശ്രീകുമാർ, ബിദുപ്രതാപ്, അഷ്റഫ് തൈനേരി, ഇടവണ്ണ ഗഫൂർ, ഫൈസൽ അളേറ്റിൽ കൃഷ്ണനുണ്ണി എന്നിവർ പാടിയ ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ഗാനരചന കാനേഷ് പുനൂർ. സംഗീതം ഇളയരാജ.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
5: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRL എക്സാലോജിക് കേസുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉണ്ടായിരുന്ന ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് CPM പ്രതിഷേധത്തിൽ പരിക്കേറ്റു. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലിത്തകർത്തു. ED സംഘത്തിനൊപ്പമുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചെന്ന് ED അറിയിച്ചു. CMR എക്സാ ലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടവയാണ് ഇത്. ED പരിശോധന കൊണ്ടൊന്നും തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിശോധനയ്ക്ക് ശേഷം ED ഉദ്യോഗസ്ഥർ മടങ്ങിയതിനു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പരിശോധന ആരംഭിച്ചതു മുതൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങിയാണ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മറ്റും നടത്തിയ ED റെയ്ഡിനെക്കുറിച്ചും തുടർന്നുണ്ടായ സംഘർഷത്തെക്കുറിച്ചുമുള്ള ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചില്ല. ED റെയ്ഡിനു പിന്നാലെ നടന്ന അക്രമം സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് വിശദീകരണം തേടി. റെയ്ഡ് സംബന്ധിച്ചും തുടർന്നും നടന്ന സംഭവങ്ങൾ സംബന്ധിച്ചും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഫോണിലൂടെ തന്നെ വിശദീകരണം നൽകി.

പിണറായി പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രേഖകളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്ന് ഇഡി. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സംഭവത്തിന് പിന്നിലെ അഴിമതിയും ഗൂഢാലോചനയും കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപവൽക്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്യുമ്പോൾ VVPAT സ്ലിപ്പുകളിൽ സമയവും രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപ്പര്യ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണപരമായ അധികാരത്തിൽ വരുന്ന വിഷയമാണിതെന്നും കമ്മീഷൻ തീരുമാനിക്കട്ടെയെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവരുടെ കാര്യത്തിൽ നിയമപ്രകാരം തീരുമാനമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് ശുപാർശ ചെയ്യാമെന്ന് സുപ്രീംകോടതി. കക്കൂസ് മാലിന്യം കടത്തുന്ന ലോറികൾ വിട്ടുനൽകാൻ ഉടമയോട് 500,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേർത്തല DYSP ടി അനിൽകുമാറിനെ വിജിലൻസ് സംഘം ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു. പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘത്തെ കണ്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാൻ കത്തി വീശുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഇയാളുടെ ചേർത്തല തൈക്കൽ ആലുങ്കലിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവം. കർണാടകത്തിൽ അധികാരമാറ്റത്തിന് വഴിയൊരുക്കി മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടതോടെ പടിയിറക്കം വേഗത്തിലാക്കാൻ സിദ്ധരാമയ്യ ഒരുങ്ങുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിനെ സുരക്ഷിതമല്ലാതാക്കിയതോടെ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിൽ ഇടിവ്. ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ളതും സ്വകാര്യ പങ്കാളിത്തത്തിൽ ഉള്ളതുമായ തുറമുഖങ്ങളിലെ ചരക്കു നീക്കത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 2% ഇടിവാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. നിരോധനം ഉടൻ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. കൊട്ടിയൂർ പെരുമാളിന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യുമായി നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര ആരംഭിച്ചു. ഇന്ന് വൈകിട്ടോടെ നെയ്യമൃത് സംഘങ്ങൾ ഇക്കരെ കൊട്ടിയൂരിൽ എത്തും. രാത്രി സ്വയംഭൂവിൽ നെയ്യഭിഷേകം നടക്കും. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രതിസന്ധികളിലൊന്നും തളരാതെ ജീവിതയാത്രയിൽ കരുത്ത് നൽകുന്നതാകണം നമ്മുടെ ആഘോഷങ്ങളെല്ലാമെന്നും അദ്ദേഹം ആശംസയിൽ പറഞ്ഞു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സഹജീവികളുടെ പ്രയാസങ്ങളിൽ ഒപ്പം നിൽക്കാനും ഉള്ളവർ ഇല്ലാത്തവരുമായി പങ്കുവെക്കാനും പ്രേരിപ്പിക്കുന്ന മാനവിക സന്ദേശമാണ് ബക്രീദ് മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ചെന്നൈ തൂത്തുക്കുടി ജില്ലയിലെ കോവിൽപ്പടിയിലെ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പടക്കശാലയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് മുന്നോടിയായി തീർത്ഥാടകരുടെ ഉൾപ്പെടെയുള്ളവരുടെ പൊതുജന ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. യുവ ആപ്തമിത്ര പദ്ധതിക്ക് കീഴിൽ ഭാരത് വോളണ്ടിയർമാർക്കുള്ള 1 ആഴ്ചത്തെ ദുരന്ത നിവാരണ പരിശീലനം കലക്ട്രേറ്റിൽ തുടങ്ങി. ദുരന്ത നിവാരണത്തിൽ ശാസ്ത്രീയമായും പെട്ടെന്നും സുരക്ഷിതമായും കാര്യങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് അഗ്നിരക്ഷാസേന, പോലീസ്, വനിതാ ശിശു സംരക്ഷണം, ദുരന്ത നിവാരണം തുടങ്ങിയ വകുപ്പുകളിലെ പരിശീലകരാണ് വോളണ്ടിയർമാർക്ക് ക്ലാസ് എടുക്കുക. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, മട്ടന്നൂർ എയർപോർട്ട് കണക്ടിവിറ്റി റോഡിനു വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകിയത് റോഡിനായി സ്ഥലം വിട്ടു നൽകേണ്ടവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിലാണ് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കലക്ടർ P Vishnuraj നിർദ്ദേശം നൽകിയത്. ശക്തമായ ഇടിമിന്നലേറ്റ് കണിച്ചാറിൽ വീടിന് തീപിടിച്ച് വ്യാപക നാശനഷ്ടം. കണിച്ചാർ അമ്പലം നെല്ലിക്കുന്ന് റോഡിലെ നടുപ്പറമ്പിൽ രവിയുടെ വീടിനാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് തീപിടുത്തമുണ്ടായത്. ജവഹർലാൽ നെഹ്റുവിന്റെ 62nd ഓർമ്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഹജ്ജ് കർമ്മത്തിൽ ഇന്ന് മിനായിലെ സാത്താന്റെ 3 പ്രതീകങ്ങൾക്കു നേരെയുള്ള കല്ലേറ് കർമ്മം തുടരും. ഉയർന്ന ഇന്ധനവിലയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ കുറച്ചതിന് പിന്നാലെ ആഭ്യന്തര സർവീസുകളും കുറക്കാനൊരുങ്ങി വിമാന കമ്പനികളായ ഇൻഡിഗോയും എയർ ഇന്ത്യയും. എയർ ഇന്ത്യ 22% വരെയും ഇൻഡിഗോ 5 മുതൽ 7% വരെയും ആഭ്യന്തര സർവീസുകൾ കുറയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. June 1 മുതൽ August വരെയാകും നിയന്ത്രണം കൊണ്ടുവരികയെന്നും കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിരത്തുകളിലുള്ള പഴയ പെട്രോൾ വാഹനങ്ങളിൽ പകുതിയിലും 20% എഥനോൾ ചേർന്ന പെട്രോൾ ഉപയോഗിക്കുന്നത് വഴി മൈലേജ് കുറയുന്നതായി സർവേ.

0: കാറുകളിലും ഇരുചക്രവാഹനങ്ങളിലും സമാന സ്ഥിതിയാണുള്ളതെന്നും ലോക്കൽ സർക്കിൾസ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിയമപരമാണെന്ന് സുപ്രീംകോടതി. ബീഹാറിൽ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന SIR നിയമസാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ച കോടതി അതിന് കമ്മീഷന് അധികാരമുണ്ടെന്ന് വിധിച്ചു. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം 9 ഗവർണർ രാജേന്ദ്ര ആർലേർക്കർ നടത്തും. UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ 100-ദിന കർമ്മ പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവ ഉൾപ്പെടുത്തിയാവും നയപ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം June 1-3 ചർച്ച ചെയ്യാനാണ് നിയമസഭ തീരുമാനിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിരമിച്ചവരുടെയും പരാതികളിൽ പരിഹാരം കാണുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ June 5 രാവിലെ 11 ഓൺലൈൻ അദാലത്ത് നടത്തും. ഫോൺ നമ്പർ 9497900243. സംസ്ഥാനത്ത് ഇന്നലെ സ്വർണവിലയിലുണ്ടായത് വൻ ഇടിവ്. 2 തവണകളിലായി പവന് 1520 രൂപ കുറഞ്ഞ് 115,000 രൂപയിൽ എത്തി. അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രന്റെ അരികിലേക്കെത്തിച്ച Artemis II ദൗത്യത്തിന്റെ വിജയത്തിനു പിന്നാലെ ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി US ബഹിരാകാശ ഏജൻസിയായ NASA അവതരിപ്പിച്ചു. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ 3 US സ്ഥിരം കേന്ദ്രം പണിയുക. ഇറാനിൽ ഭരണകൂട അട്ടിമറിയെന്ന ലക്ഷ്യം തന്നെയാണ് US ഇസ്രായേലിനും ഇപ്പോഴും ഉള്ളതെന്ന് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയം. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിൽ പ്രളയമുണ്ടായതോടെ ഇടുങ്ങിയ ഗുഹയിൽ അകപ്പെട്ട 7 5 ഒരാഴ്ചയ്ക്ക് ശേഷം ജീവനോടെ കണ്ടെത്തി. ഹമാസിന്റെ സായുധ വിഭാഗമായ എസേദിൻ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ പുതിയ മേധാവി മുഹമ്മദ് ഒദേഹിനെ വധിച്ചെന്ന് ഇസ്രയേൽ. IPL ക്രിക്കറ്റ്: ഹൈദരാബാദിനെ 47 തോൽപ്പിച്ച് രാജസ്ഥാൻ 2 ക്വാളിഫയറിൽ. വൈഭവ് സൂര്യവംശി 29 97 എടുത്തു, 12 6 5 4. ജൂനിയർ നാഷണൽ ബാസ്കറ്റ്ബോളിൽ കേരള വനിതകൾ സെമിയിൽ. ദേശീയ Under-20 ഫുട്ബോളിൽ കേരളം ചാമ്പ്യന്മാർ. 2 പിന്നിൽ നിന്ന ശേഷം മിസോറാമിനെയാണ് ഫൈനലിൽ കേരളം കീഴടക്കിയത്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കൊക്കോനട്ട്. കൊക്കോനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കൊക്കോനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കോനട്ട് ഓയിൽ, കൊക്കോനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കൊക്കോനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി.

0: കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: എവിടെ എന്ന ചിത്രത്തിൽ റീന മുരളി ആലപിച്ച ഗാനമാണ് അടുത്തത്.

പ്രതീക്ഷയുടെയും നല്ല നാളിൽ ലോകമെമ്പാടുമുള്ള റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്കായി സ്നേഹം നിറഞ്ഞ ഈദ് ആശംസകൾ. ബലിപെരുന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സന്ദേശങ്ങൾ അയക്കാം. സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഇന്ന് പകൽ 11 മണിക്കുള്ളിൽ അയക്കുന്ന സന്ദേശങ്ങളാണ് പരിഗണിക്കുന്നത്.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
0: കൺമഷി എന്ന ചിത്രത്തിനായി സുജാത ആലപിച്ച ഗാനം.

പ്രതീക്ഷയുടെയും നല്ല നാളിൽ ലോകമെമ്പാടുമുള്ള റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്കായി സ്നേഹം നിറഞ്ഞ ഈദ് ആശംസകൾ. ബലിപെരുന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സന്ദേശങ്ങൾ അയക്കാം. സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഇന്ന് പകൽ 11 മണിക്കുള്ളിൽ അയക്കുന്ന സന്ദേശങ്ങളാണ് പരിഗണിക്കുന്നത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ഒന്നാനം കുന്നിൽ ലോരടി കുന്നിൽ പിച്ച പിച്ച നടന്നാലോ, രണ്ടാനം കുന്നിൽ

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ തുരപ്പൻ വണ്ടിനെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.

നമ്മുടെ വണ്ടികളിൽ അടിക്കുന്ന പെട്രോളിൽ കരിമ്പിൻ നീരിൽ നിന്നുണ്ടാക്കുന്ന എത്തനോൾ, അതെ ഈഥൈൽ ആൽക്കഹോൾ, നമ്മുടെ എല്ലാ മദ്യങ്ങളെയും മദ്യങ്ങളാക്കുന്ന ആ ഘടകം തന്നെ. അതുകൂടി കുറേ വർഷങ്ങളായിട്ട് ചേർക്കുന്നുണ്ട് എന്നറിയാമല്ലോ. ഈ മദ്യത്തിന്റെ മണം മൂലം പെട്രോൾ കുഴലുകൾ തുരക്കുന്ന ഒരു തുരപ്പൻ വണ്ടുണ്ട്. വെള്ളമടിച്ച് കിറങ്ങാനൊന്നുമല്ല, ആ മണം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അബദ്ധത്തിൽ ഇങ്ങനെ പെട്രോൾ കുഴലുകൾ തുരക്കുന്ന വണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വണ്ടി ഓടിക്കൊണ്ടിരിക്കെ ടാങ്കിലെ മൊത്തം പെട്രോളും കാലിയാക്കി നമ്മുടെ പെരുവഴിയിലാക്കുന്ന, വണ്ടിക്ക് തീപിടിപ്പിച്ച് നമ്മുടെ കഥ കഴിക്കാനോ സാധ്യതയുണ്ടാക്കുന്ന വണ്ടുകൾ, എന്തിനാവും ഈ ആംബ്രോസിയ ബീറ്റിലുകൾ ഈ മദ്യത്തിന്റെ മണം പിടിച്ചു വരുന്നത്? അതൊരു വല്ലാത്ത കഥയാണ്. മരത്തടികളും ഫർണിച്ചറുകളും ഒക്കെ തുരക്കുന്ന ബുഡ്ബോറർ വണ്ടുകളെയും അവയുടെ ലാർവപ്പുഴുക്കളെയും കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും. നമ്മുടെ ഉഗ്രൻ ഡൈനിങ് ടേബിളിന്റെ അടിയിലും ജാലകപ്പടിയുടെ അരികിലും ഒക്കെയായിട്ട് മരപ്പൊടി കാണുമ്പോൾ നമുക്കറിയാം ഉള്ളിലൊരു തുരപ്പനുണ്ടെന്ന്, ഉറക്കുത്തിയെന്ന് നമ്മൾ പറയും. രാത്രിയൊക്കെ ഇവർ തുരക്കുന്ന കിരുകിരാ ശബ്ദം നമുക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. പച്ചമരമായിരുന്നപ്പോൾ പെൺവണ്ട് തുരന്ന് മുട്ടയിട്ടതായിരിക്കും ചിലപ്പോൾ. നമ്മൾ ആ മരം മുറിച്ച് പലകകളാക്കി ഫർണിച്ചറുകളും മര ഉരുപ്പടികളും ഒക്കെ ആക്കി മാറ്റുമ്പോഴായിരിക്കും ചിലപ്പോൾ വളരെ വൈകി ഉള്ളിലുള്ള മുട്ട വിരിഞ്ഞ് ലാർവപ്പുഴുക്കൾ അവയുടെ തീറ്റ ആരംഭിക്കുന്നത്. എന്നാൽ ചില പെട്രോൾ വാഹനങ്ങളിലെ ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്ക് പോകുന്ന കുഴൽ തുരന്ന് പെട്രോൾ ലീക്ക് ചെയ്യിക്കുന്ന കുഞ്ഞു വണ്ടികൾ വേറെയുണ്ട്. ഇവരുടെ ഈ ദുസ്വഭാവം നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ മാത്രമാണ് പമ്പ് ചെയ്ത് പെട്രോൾ പുറത്തേക്ക് വരുള്ളൂ എന്നതിനാൽ ട്യൂബിലൂടെ പെട്രോൾ ലീക്ക് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരണമെന്നുമില്ല. അതായത് നിർത്തിയിട്ട സ്ഥലത്ത് പെട്രോൾ ചീറ്റി അടയാളമൊന്നും ഉണ്ടാവില്ല. പെരുവഴിയിൽ വണ്ടി നിന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾ കാര്യമറിയൂ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ ടാങ്ക് കാലിയാകുന്നതുവരെ ചീറ്റി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ എന്തെങ്കിലും കാരണം കൊണ്ട് തീപിടിച്ച് വൻ അപകടം ഉണ്ടായിക്കൂടാ എന്നുമില്ല. അത് ഓർക്കുമ്പോൾ മനസ്സ് കിടുങ്ങിപ്പോകും. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ട്യൂബിൽ തുളവീണ് പെട്രോൾ മുഴുവൻ ചീറ്റി പുറത്തേക്ക് പോയിട്ട് വണ്ടികൾ വഴിയിലാകുന്ന അവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പല വർക്ക്ഷോപ്പുകളിലും ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. പലതും മാരുതി കാറുകളാണ്. അവയിൽ ഉപയോഗിക്കുന്ന റബ്ബർ ട്യൂബിന്റെ ഗുണമോ അവയുടെ സ്ഥാനമോ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതും കൂടാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീപിടിച്ച് വണ്ടികൾ കത്തി അമർന്ന വാർത്തകളും നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് പലതിലും കാരണമെന്ന് പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ മാടമ്പള്ളിയിലെ യഥാർത്ഥ കുറ്റവാളി ഈ വണ്ടായിരിക്കാം. ആദ്യമൊന്നും കാര്യം എന്താണെന്ന് പിടികിട്ടാതെ മെക്കാനിക്കുകൾ അന്തമിട്ട് നിന്നിരുന്നു. സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് കുഴലുകളിൽ നല്ല ഡ്രില്ലർ വെച്ച് തുരന്നതുപോലെ 2 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ദ്വാരങ്ങൾ കാണുന്നത്. ഒരു കടുകിന്റെ വലിപ്പം മാത്രത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ദ്വാരം. ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇത്രയും കൃത്യതയോടെ ആര് ഇങ്ങനെ തുരക്കും എന്ന് അമ്പരന്നു പോകും. പെട്രോൾ വാഹനങ്ങൾ ഉണ്ടാകുന്നതിനും മനുഷ്യരുണ്ടാകുന്നതിനും എത്രയോ ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പരിണമിച്ചുണ്ടായ ഈ വണ്ടുകൾ എന്തിനാണ് നമുക്ക് ഈ ഉപദ്രവം ചെയ്യുന്നത് എന്നറിഞ്ഞാൽ അമ്പരന്നു പോകും. നെസ്റ്റസ് മ്യൂട്ടിലാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരിനം വീവിൽ വണ്ടുകളാണ് ഇത്തരത്തിലുള്ള പെട്രോൾ കുഴലുകൾ തുരക്കുന്നത് എന്ന് വളരെ മുമ്പേ തന്നെ കണ്ടെത്തിയിരുന്നു. ഏഷ്യക്കാരായിട്ടുള്ള ഇവർ ഇവിടെ മാത്രമല്ല ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് അമേരിക്കയിലൊക്കെ 1999 എത്തി അവിടെയും

ഇത്തരത്തിലുള്ള പെട്രോൾ ടാങ്കുകളും കുഴലുകളും ഒക്കെ തുരക്കം തുടങ്ങിയിരുന്നു. കാംഫർ ഷോട്ട് ബോററർ, കാംഫർ ഷൂട്ട് ബോററർ, സ്വീറ്റ്ഗം, അംബ്രോസിയ ബീറ്റിൽ എന്നൊക്കെ ഇതിന് പേരുണ്ട്. അംബ്രോസിയ ഇനത്തിൽപ്പെട്ട ഈ കുഞ്ഞൻ വണ്ടുകള് കാപ്പി നിറത്തിലോ കറുപ്പ് നിറത്തിലോ ഒക്കെയാണ് ഉണ്ടാകുക. കടുക് മണി വലിപ്പം മാത്രം 2 മില്ലിമീറ്ററിന് അടുത്ത് വലിപ്പം മാത്രമുള്ളതാണ് ഈ വണ്ടുകൾ. കാഴ്ചയിലും വളരെ രസകരമാണ് ഇവയുടെ ശരീരം. മമ്പയറിന്റെ ഒരു ഭാഗം ചെത്തി കളഞ്ഞതുപോലെയായിരിക്കും ഇവയുടെ ആകൃതി. തലയും നെഞ്ചും ചേർത്തിട്ടുള്ള ഒരു ഭാഗവും ഉറപ്പുള്ള ചിറക് കവചം കൊണ്ട് മൂടിയിട്ടുള്ള ഒരു ശരീരവുമാണ് ഇവർക്കുണ്ടാകുക. രസം എന്താണെന്ന് വെച്ചാൽ തലയും ഉരസും കൂടിയ ആ ഭാഗത്തിനേക്കാൾ കുറവായിരിക്കും ശരീരത്തിന്റെ നീളം. അതായത് തലയാണ് മുഖ്യം. പെൺവണ്ടുകൾക്ക് മാത്രമാണ് ചിറകുകളുള്ളത്, ആൺവണ്ടുകൾക്ക് അതിനാൽ പറക്കാൻ കഴിയില്ല. ഇണചേരൽ മാത്രമാണ് ഏക പണി. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് വണ്ടികളിലെ പെട്രോൾ ഒഴുകുന്ന കുഴലുകളും കാടുവെട്ട് പുല്ലുവെട്ട് യന്ത്രങ്ങളുടെയും യന്ത്ര ബോട്ടുകളുടെയും പ്ലാസ്റ്റിക് പെട്രോൾ ടാങ്കുകളും ലൈനുകളും പെൺവണ്ടുകൾ കുഞ്ഞു ദ്വാരങ്ങൾ തുരന്നുണ്ടാക്കുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് പെട്രോളിന് ഇത്തരത്തിലുള്ള ഇഷ്ടം വരുന്നത് എന്നറിയുന്നതും കൗതുകകരമാണ്. ഈ തുരപ്പന്മാർ ഏഷ്യയിൽ പരിണമിച്ചുണ്ടായിട്ട് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സസ്യ നേഴ്സറികളിലൂടെ കടന്നെത്തി ആ രാജ്യങ്ങളിൽ അധിനിവേശ സ്പീഷീസുകളായിട്ട് മാറിയവരാണ്. മരത്തിന്റെ ചെറുതണ്ടുകൾ തുരന്ന് അതിനുള്ളിൽ മുട്ടയിട്ട് മുട്ടകൾ വിരിയിച്ച് ലാർവ പുഴുക്കളെ അതിനുള്ളിൽ തന്നെ പ്യൂപ്പയാക്കി മാറ്റി അടുത്ത തലമുറകൾ ഉണ്ടാക്കുന്നവരാണിവർ. എന്നാൽ കൗതുകകരമായിട്ടുള്ള കാര്യം, മരത്തടിയോ നീരോ ഒന്നുമല്ല ഈ വണ്ടിന്റെയോ ലാർവ പുഴുക്കളുടെയോ ഭക്ഷണം. എന്നിട്ടും എന്തിനാണ് ഇവർ മരം തുരക്കുന്നത് എന്നുള്ളതാണ് കൗതുകം. ഈ മരം തുരക്കുന്നത് അവർക്ക് കൃഷി ചെയ്യാനാണ്, ഒരു തരം പൂപ്പലുകളെ വളർത്താൻ. അംബ്രോസിയ ഇനത്തിൽപ്പെട്ട ഇത്തരം വണ്ടുകളൊക്കെയും അംബ്രോസിയ വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളെ, പൂപ്പലുകളെ വളർത്തുന്നവരാണ്. അങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ. ഫംഗസുകളുമായിട്ട് പോഷണ സഹവർത്തിത പരസ്പര സഹായ ജീവിതം, ന്യൂട്രീഷണൽ സിംബയോസിസ് എന്ന് പറയും. അത്തരത്തിലുള്ളൊരു ജീവിതം നയിച്ച് പരിണമിച്ചുണ്ടായവരാണിവർ. അംബ്രോസിയ ഇനത്തിൽപ്പെട്ട ഫംഗസുകളെ ഇത്തരത്തിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരം വണ്ടുകളെ അംബ്രോസിയ ബീറ്റിലുകൾ എന്ന് വിളിക്കുന്നത്. ജീർണിച്ചു തുടങ്ങിയതോ രോഗം ബാധിച്ചതോ കേടുവന്നതോ ആയിട്ടുള്ള മരത്തണ്ടുകളാണ് ഇവർക്ക് കൃഷിക്ക് വേണ്ടത്. അംബ്രോസില്ല ബിവറി എന്ന ഇനം ഫംഗസുകളെയാണ് നെസ്റ്റസ് മ്യൂട്ടിലാറ്റസ് എന്ന് പറയുന്ന നമ്മുടെ ഈ വണ്ടുകൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പൊ ഇവ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ തേടിയിട്ടാണ് പെൺവണ്ടുകൾ പറന്നു കളിക്കുക. വരൾച്ചയോ തീപിടുത്തമോ ഒക്കെ കൊണ്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള മരങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അപൂർവമായിട്ട് കേടൊന്നുമില്ലാതെ മരക്കൊമ്പുകളും ഇവർ തിരഞ്ഞെടുക്കാറുള്ളൂ. നമ്മുടെ വിരൽ വണ്ണം മാത്രമുള്ള ചെറിയ കമ്പുകളിൽ 2 മില്ലിമീറ്റർ മാത്രം വ്യാസമുള്ള കുഞ്ഞു ദ്വാരം ആഴത്തിൽ തുരക്കുകയാണ് ആദ്യം ചെയ്യുക. പിന്നീട് കമ്പിന് തിരശ്ചീനമായിട്ട് ശാഖകളായിട്ട് പിരിയുന്ന ഗാലറി ടണലുകൾ ഉണ്ടാക്കും. 3-4 സെന്റിമീറ്റർ നീളത്തിലുണ്ടാവും ഈ ഉള്ളിലുള്ള കുഴൽ ദ്വാരം. എന്നിട്ട് വണ്ടിന്റെ ദേഹത്ത് മുന്നേ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പൂപ്പൽ വിത്തുകളായിട്ടുള്ള സ്പോറുകൾ അവിടെ മുഴുവൻ വിതറിയിടും. ചെടിയുടെ സൈലൻ നീരിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് ഈ ഫംഗസ് സ്പോറുകൾ വളർന്ന് ആ ടണലുകൾ മുഴുവൻ നിറയും. പെൺവണ്ടുകൾക്ക് മാത്രമാണല്ലോ ചിറകുള്ളത്, അതിനാൽ ഇവരാണ് ഇത്തരത്തിൽ സ്പോർ വിത്തുകളുമായിട്ട് ടണലുകൾ തുരക്കുന്നത്. ഈ ഫംഗസിനെയാണ് വണ്ടും അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ഭക്ഷണമാക്കുന്നത്. ആരോഗ്യം കുറഞ്ഞ മരത്തണ്ടിയുടെ ഉള്ളിലുള്ള ഈർപ്പവും മറ്റും ആ പൂപ്പലിന് വളരാൻ വളരെ അനുകൂലമാണല്ലോ. ഫംഗസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരാനുള്ള ഇടങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടുപോയിട്ട് അവയെ നടുകയാണല്ലോ വണ്ടി ചെയ്യുന്നത്. പകരമായിട്ട് കുറച്ച് ഭാഗം അവർക്ക് ഭക്ഷണമായിട്ട് നൽകുന്നു എന്ന് മാത്രം. ഒരു സിംബയോട്ടിക് പരസ്പര സഹായ സഹവർത്തിത ജീവിതം. അതായത് ഇതിൽ ഒന്നില്ലെങ്കിൽ മറ്റതിന് ജീവിതവും അല്ലെങ്കിൽ പെരുകലും സാധ്യമല്ല. വലിയ തോതിൽ ധാരാളമായിട്ട് വണ്ടുകൾ തുരക്കലും പൂപ്പൽ വളർത്തലും മുട്ടകൾ വിരിയലും ലാർവക്കുഞ്ഞുങ്ങൾ തീറ്റ തേടലും ഒക്കെയായിട്ട് തകൃതിയായിട്ട് മരത്തണ്ടിനുള്ളിൽ ഇവയുടെ ജീവിതം തുടർന്നാൽ സ്വതേ ക്ഷീണവും കേടുമുള്ള മരത്തണ്ടിന്റെ കാര്യം ഗോപിയാകും. ടണലുകളിൽ വിരിഞ്ഞുണ്ടാകുന്ന ആൺവണ്ടുകൾ അവിടെ തന്നെയുള്ള സഹോദരി വണ്ടുകളുമായിട്ട് ഇണചേർന്ന് ചത്തുപോകും. ഇങ്ങനെ വളരുന്ന പെൺവണ്ടുകളിൽ ടണലിനുള്ളിൽ വിരകി നടന്ന് അവയുടെ ശരീരത്തിലെ മൈക്കാഞ്ചിയ എന്ന ഭാഗത്ത് പൂപ്പലിന്റെ സ്പോറുകൾ ശേഖരിച്ചു വെച്ചാണ് പുറത്തേക്ക് പറന്നു പോകുക. എന്നിട്ട് മറ്റൊരു മരക്കമ്പ് തേടി അവയുടെ യാത്ര തുടരും, അവിടെ തുരക്കും. ഇവർ തുരന്ന മരത്തിന്റെ കമ്പിന് പുറത്തേക്ക് നീളത്തിൽ ഇങ്ങനെ മരപ്പൊടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവും. അത് വണ്ടിന്റെ കാഷ്ടമാണെന്നൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അല്ല, ഇവർ മരം ഒട്ടും തിന്നുന്നില്ല. തുരന്നു തുരന്നു പോകുമ്പോൾ വൃത്താകൃതിയിൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക, മല തുരന്നു പോകുന്ന JCB പുറത്തേക്ക് മണ്ണ് തള്ളുന്നത് പോലെ. ഇത്രയായിട്ടും പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന ഡയലോഗ് പോലെ ഈ തുരപ്പം വണ്ടിന് എന്താ പെട്രോൾ കുഴലിൽ കാര്യം എന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചില്ലേ? അതെ, അതിലേക്ക് വരാം. ഈ അംബ്രോസിയ ബീറ്റിലുകൾ അല്പം കേടും രോഗവും ക്ഷീണവും ഒക്കെയുള്ള മരത്തണ്ടുകളാണ് അന്വേഷിക്കുക പൂപ്പൽ വളർത്താൻ എന്ന് പറഞ്ഞല്ലോ. അവരതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനും ഒരു വഴിയുണ്ട്. ഇവർ 1 മുതൽ 5 സെന്റിമീറ്റർ വരെ മാത്രം വ്യാസമുള്ള മരത്തണ്ടുകളാണ് തിരഞ്ഞെടുക്കുക. ഈ മരത്തണ്ടുകൾ അവർ കണ്ടെത്തുന്നത് കേടുവന്ന് ദ്രവിച്ചു തുടങ്ങിയതും വരൾച്ച മൂലമോ നനക്കാത്തത് മൂലമോ ആവശ്യത്തിന് വെള്ളം കിട്ടാതായതും അധികം വെയിലോ തീയോ ഒക്കെ കൊണ്ട് ഭാഗികമായിട്ട് പൊള്ളിയതും കീടബാധയേറ്റതുമായിട്ടുള്ള മരങ്ങളെയാണ്. ഇത്തരമൊരവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ മരങ്ങളിൽ സ്ട്രെസ് മൂലം അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ട് ചിലയിനം ബാക്ടീരിയകൾ പ്രവർത്തിച്ച് എത്തനോളും എത്തനോളിന് സമാനമായിട്ടുള്ള ചില ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് എത്തനോൾ എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ. അപ്പോൾ ഈ ഈഥൈൽ ആൽക്കഹോളിന്റെ മണമുള്ള മരത്തണ്ടാണ്

0: പാകമായ മരം എന്ന് ബീറ്റിൽ മനസ്സിലാക്കും. മരത്തണ്ടുകൾക്ക് മദ്യത്തിന്റെ ചെറിയ മണമുണ്ടെങ്കിൽ അത് കേടായതാണ്, എനിക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഇടമാണ് എന്ന് അംബ്രോസിയ ബീറ്റിലുകൾ മനസ്സിലാക്കും. ഇനി നമ്മുടെ പെട്രോളിൽ എങ്ങനെയാണ് മദ്യത്തിന്റെ മണം എത്തിയത് എന്നതിലേക്ക് വരാം. ഇന്ത്യയിൽ 2001 മുതൽ തന്നെ പെട്രോളിൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്യുന്ന പൈലറ്റ് പരിപാടി ആരംഭിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളും കരിമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര പോലെ തന്നെ മൊളാസസിൽ നിന്നും എത്തനോൾ നിർമ്മിച്ചിട്ട് ആ എത്തനോള് ഡീനാച്ചുർ ചെയ്തിട്ട് അതിനെ കൂടി പെട്രോളിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പെട്രോളിയം കമ്പനികൾ ഘട്ടംഘട്ടമായിട്ട് അതിൽ ചേർക്കുന്ന ഇത്തരത്തിലുള്ള ബയോഫ്യൂവലിന്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയായിരുന്നു. എത്തനോളും നന്നായിട്ട് ജ്വലനം ചെയ്യും, അതൊരു ബയോഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവലുകൾ പോലെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നുമില്ല. 2014 ഇത്തരത്തിൽ പെട്രോളിൽ 1.5% മാത്രമായിരുന്നു എത്തനോൾ ചേർത്തിരുന്നത്. അത് പതുക്കെ കൂട്ടി 2019 ഏപ്രിൽ 1 മുതൽ എല്ലാ പെട്രോളിയം കമ്പനികൾക്കും 10% എത്തനോൾ ചേർക്കാനുള്ള അനുമതി നൽകി. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന പെട്രോളിൽ മുഴുവനും 20% എത്തനോൾ ആയിരിക്കണമെന്നായിരുന്നു ഊർജ മന്ത്രാലയത്തിന്റെ കണക്ക്. അതായത് 1 ലിറ്റർ പെട്രോളിൽ 200 മില്ലി എത്തനോൾ. സാധാരണ ബീവറേജിൽ നിന്നും വാങ്ങുന്ന സാധാരണമായിട്ടുള്ള മദ്യത്തിലൊക്കെ 30-40% മാത്രമായിരിക്കും എത്തനോൾ എന്ന് ഓർക്കുക. ഇതിൽ 1 ലിറ്ററിൽ 20% എത്തനോളാണ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ 38 കോടി ലിറ്റർ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള പെട്രോളുകൾ വിതരണം ചെയ്തിരുന്നതെങ്കിൽ 2023-24 കാലമായപ്പോഴേക്കും 534 കോടി ലിറ്റർ പെട്രോളായിട്ട് അത് മാറി. 1,60,000 കോടി രൂപയുടെ വിദേശ നാണ്യം ഇതുവഴി നമുക്ക് ലാഭിക്കാനായി. 544 ലക്ഷം മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡിന്റെ ഉത്സർജനം കുറക്കാനായി. 1.45 ലക്ഷം കോടി രൂപ ഇത്തരത്തിലുള്ള കരിമ്പ് ഡിസ്റ്റിലറികൾക്കും 87,000 കോടി രൂപ കർഷകർക്കും ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെട്ടു. പെട്രോളിയം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങൾ കൂടുന്നത് കുറക്കാനും ആഗോള താപനം വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കാനും എന്നാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. കൂടെ പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നത് കുറക്കുന്നതിലൂടെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കാനും നമുക്കാകും. കൂടാതെ രാഷ്ട്രീയമായിട്ട് വടക്കേ ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്കും ഡിസ്റ്റിലറി ഉടമകൾക്കും സഹായമാവുകയും ചെയ്യും. എന്തായാലും ബീവറേജിലേക്ക് ആളുകൾ പോകുന്നത് പോലെ ഈ മദ്യം അകത്താക്കാനല്ല ഈ ബീറ്റിലുകൾ അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള എത്തനോൾ മണമുള്ള നമ്മുടെ കൈവണ്ണമുള്ള റബ്ബർ കുഴലുകൾ കാണുമ്പോൾ അത് അവരുടെ മുട്ടയിടാനുള്ള സൗകര്യമുള്ള മരക്കമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ പാവങ്ങൾ അത് തുരക്കുന്നത്. അംബ്രോസിയ വണ്ടികൾ കേടായ ഒരു മരത്തണ്ടാണെന്ന് കരുതിയിട്ടാണ് ഈ മാരുതി വണ്ടികളുടെ റബ്ബർ കുഴലുകൾ കഷ്ടപ്പെട്ട് തുരന്ന് ഉള്ളിൽ കയറുന്നത്. പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ അവർ തുരക്കൽ മതിയാക്കി രക്ഷപ്പെടുമായിരുന്നു. അതിനു മുമ്പേ തന്നെ പെട്രോൾ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ ഇവർ ചത്തുപോവുകയും ചെയ്യും. എന്തായാലും വണ്ടിന്റെയും വണ്ടിയുടെയും കാര്യം കഷ്ടം തന്നെ. പെട്രോളിൽ ചേർക്കുന്ന ആൽക്കോഹോളിന്റെ അളവ് ഇനിയും കൂടുകയാണെങ്കിൽ ഇവരുടെ തുരക്കലും കൂടാനാണ് സാധ്യത. റബ്ബർ ട്യൂബുകളുടെ കട്ടി കൂട്ടിയില്ലെങ്കിൽ, അതിനെ റീഇൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ വണ്ടികൾ വഴിയിലാകുകയോ ചിലപ്പോൾ തീപിടിക്കുകയോ ചെയ്യും. പറയാൻ വൈകിയ പ്രാണികഥയിലെ 7 അഴകുള്ള ഒരു വില്ലത്തി നീ എന്ന് ഈ വണ്ടിനെ കുറിച്ച് പാടിപ്പോകും വിധം ഈ വണ്ട് എന്റെ വണ്ടികളും തുരന്നിട്ടുണ്ട്. എന്തായാലും പ്രാണികളെ ഇഷ്ടപ്പെടുന്ന എന്റെ വണ്ടിയോടും വേണ്ടായിരുന്നു വണ്ടേ എന്ന് പറയാൻ തോന്നും. വണ്ടി തുറന്ന് കാറിന്റെ പെട്രോൾ ടാങ്ക് ലീക്കായിട്ട് 2 പ്രാവശ്യം ഞാൻ വഴിയിലായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് അപകടം പറ്റിയില്ല എന്ന് മാത്രം. രാവിലെയൊക്കെ വണ്ടി എടുത്ത് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ ശേഷം പുറത്തിറങ്ങി താഴെ ഒന്ന് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എപ്പോഴാണ് തുരക്കാൻ തോന്നുന്നത് എന്ന് പറയാനാവില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് നല്ലത്.
1: തുരപ്പൻ വണ്ടിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാവുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് ഡിജിപി രവത ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പരാതികളിലൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിബിഎസ്ഇ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മൂല്യനിർണയത്തിലുണ്ടായ പൊരുത്തക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പും അറിയിച്ചു. ഓൺസ്ക്രീൻ മാർക്കിംഗ് ഒരു ആധുനിക സംവിധാനമാണെന്നും ഇന്ത്യയിലെയും ലോകത്തെയും സർവകലാശാലകളും സ്ഥാപനങ്ങളും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപതി മുർമു സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും മോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരായ സരിപുത്രരുടെയും മൌദ്ഗല്യാനയുടെയും അവശിഷ്ടങ്ങളാണിവ. ഭോപ്പാലിലെ രാജാഭോജ് വിമാനത്താവളത്തിൽ നിന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ അവ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നാളെ അവശിഷ്ടങ്ങൾ ന്യൂഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ അവ മംഗോളിയയിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാട്ടെത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ആദ്യമായി പാണക്കാട്ടെത്തിയ മുഖ്യമന്ത്രിയെ തങ്ങളും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. പെരുന്നാൾ ദിനത്തിൽ നടന്ന സന്ദർശനം 1 മണിക്കൂറോളം നീണ്ടു. തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ പാണക്കാടെത്താൻ സാധിച്ചതിലും തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്ന് സന്ദർശനശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ്, നൌഷാദ് അലി എംഎൽഎ, മുനവറലി ഷിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ എന്നിവരും പാണക്കാട്ട് എത്തിയിരുന്നു. ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രി ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയുമുണ്ടാകും. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. സിപിഐഎം പ്രവർത്തകരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 8 പേർ അറസ്റ്റിലായതായി അദ്ദേഹം അറിയിച്ചു. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുമായി തിരുവനന്തപുരത്തെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ഡിജിപി. കേസിലുൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. കേന്ദ്രസേനയുടെ സഹായത്തോട് ഇഡി സ്വന്തം നിലയ്ക്കാണ് സുരക്ഷ ഒരുക്കിയതെന്നും ഡിജിപി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണ യോഗം നടത്തി. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ അറിയിച്ചു. നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിശീലനകാലത്ത് നേടിയെടുത്ത അറിവുകൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
യു പി എസ് സി ആദ്യമായി സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഉത്തരസൂചിക പുറത്തിറക്കി.

കഴിഞ്ഞ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് മെയ് 31 വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രാതിനിധ്യങ്ങൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദിപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തി. കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പാളയം ഇമാം ഡോ വി പി സുഹൈബ് മൌലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. കവരത്തി മർക്കസ് പള്ളിയിൽ മുഹമ്മദ് റാഫി നുറാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം രാവിലെ നാട്ടിലെത്തിയത്. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട്ട് ഫറൂഖിലെ ജന്മനാട്ടിലെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഇന്ന് തുടക്കമാവും. ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നും 2000 നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരെത്തും. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷമാണ് നെയ്യാട്ടം ആരംഭിക്കുക. മാനന്തവാടി മുദ്രേഴിക്കാവിൽ നിന്ന് മുദ്രേഴിവാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചിരുന്നു. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. നോർവെ ചെസിൽ ലോക 1 നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ആർ പ്രജ്ഞാനന്ദ ടൂർണമെന്റിന്റെ 3ാം റൌണ്ടിൽ 3 പോയിന്റുകൾ നേടി. ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് അവസാന മത്സരത്തിൽ അലിറേസ ഫിറോസ്റ്റിയോട് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പട്നയിലെ ഉമാനാഥ് ഗംഗാഘട്ടിൽ രാവിലെയുണ്ടായ ബോട്ടപകടത്തിൽ 3 പേർ മരിച്ചു. 4 പേരെ കാണാതായി. 7 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. CBSE 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് DGP രവദ ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന

0: സൗകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൻ ഫ്രണ്ട്ലി ബനായേ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സകെ മഹിളാഓ ബച്ചോ ഓർ കംജോർ ബർഗോകെ പ്രതി സംവേദനശീല വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക് ജൈസി നയി ചുനൌതിയാ സാമനെ ആ രഹീ. ഇൻ നയി ചുനൌതിയോ സേ നിപടനെ കെ ലിയേ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും. സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ്

0: ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്നു. ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തർക്കമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കുപടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശ ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈദ് ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഒരുപാട് ശ്രോതാക്കൾ ദേ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അവർ ആശംസകൾ അറിയിക്കുന്നു, പാട്ടുകൾ ആവശ്യപ്പെടുന്നു. അവ ഓരോന്നോരോന്നായി നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ സന്ദേശം അയച്ചത് മട്ടന്നൂരിൽ നിന്നും മുഹമ്മദ് കെ ആണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം റേഡിയോ മലബാർ കേട്ടിരിക്കാൻ സമയം കിട്ടാറുണ്ട്. അപ്പോഴാണ് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ആശംസകൾ അറിയിക്കാനുള്ള ഒരു അവസരം വന്നു ചേർന്നത്. എനിക്ക് ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എന്ന ഗാനം വെച്ചേരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഏവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു കൊടുക്കാം അതിമനോഹരമായിട്ടുള്ള ഗാനം ഇന്നത്തെ ഈ ഈദ് ദിനത്തിൽ ഏവർക്കുമായി.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ ഈദ് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശഗാന പരിപാടിയിലേക്ക് അടുത്തതായി സന്ദേശം അയച്ചത് ഷബിനയാണ്. 19-ാം മൈലിലാണ് ആദ്യമായിട്ടാണ് സന്ദേശം അയക്കുന്നത്. അതും ഇന്നത്തെ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ സന്ദേശം അയക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷബിന ഇനിയും തുടർന്നും മെസ്സേജസ് അയക്കുക. ഷബിന ആവശ്യപ്പെടുന്നത്, നീയും ഞാനും എന്ന സിനിമയിലെ ആലം നിറഞ്ഞുള്ള എന്ന ഗാനമാണ് ശ്രേയാ ഘോഷാൽ പാടിയ വേർഷനാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം. ഏവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഇന്നത്തെ ഈദ് ദിനത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം ഷബനയുടെ ആവശ്യപ്രകാരം എല്ലാവർക്കും വേണ്ടിയിട്ട് നീയും ഞാനും എന്ന സിനിമയിൽ നിന്നും അതിമനോഹരമായ ഗാനം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ ദിനത്തിൽ നമ്മുടെ സന്ദേശഗാന പരിപാടി തുടരുകയാണ്. ഇനിയൊരു ശബ്ദ സന്ദേശമാണ് അയച്ചത് നിഹാൽ ശിവപുരത്ത് നിന്നും. മെസ്സേജ് ഇങ്ങനെയാണ്: ബലിപെരുന്നാൾ ദിനമായതുകൊണ്ട് ഒരു പാട്ട് കേൾപ്പിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് നിഹാൽ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ, ടു നൂറ വിത്ത് ലവ് എന്ന സിനിമ, മമതാ മോഹൻദാസ് ഒക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ഇത്. ഇതിൽ പിറനി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ നിഹാലിന് കേൾക്കേണ്ടത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിഹാലിന്റെ ഫേവറേറ്റ് സോങ് ഇന്നത്തെ ബലിപെരുന്നാൾ ദിനത്തിൽ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം, നിഹാലിന്റെ കുടുംബത്തിന് വേണ്ടി, പിന്നെ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. നമ്മുടെ ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശഗാന പരിപാടിയിലേക്ക് നെല്ലൂന്നിയിൽ നിന്നും അക്ഷര ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. ഇന്നത്തെ പുണ്യദിനത്തിൽ എല്ലാവർക്കുമായി ആദ്യം തന്നെ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് അക്ഷര പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഏവർക്കും വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയിൽ നല്ലൊരു ഗാനം ഷഹബാസ് അമൻ പാടിയിട്ടുണ്ട്. അത് കേൾപ്പിച്ചുതരോ ചേച്ചി എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും കേൾപ്പിച്ചുതരാലോ. അക്ഷരയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കുമായിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446742000.

0: 6242400 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ സന്ദേശഗാനങ്ങളിലേക്ക് ഇതേ ഒരുപാട് ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി ഉരുവച്ചാലിൽ നിന്നും സമീറത്ത് അയച്ച ഒരു സന്ദേശമാണ് വായിക്കുന്നത്. ആദ്യം തന്നെ റേഡിയോ മലബാറിനും ഒപ്പം റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾക്ക് ഏവർക്കും ബലിപെരുന്നാൾ ദിനാശംസകൾ അറിയിച്ചുകൊണ്ടാണ് ചേച്ചി സന്ദേശം തുടങ്ങുന്നത്. സമീറത്ത, ഒത്തിരി സന്തോഷം. ഒപ്പം തിരിച്ചും സമീറത്തേക്കും ഫാമിലിക്കും ഒക്കെ റേഡിയോ മലബാറിന്റെ വക ഈദ് ദിനാശംസകൾ അറിയിക്കുന്നു. ചേച്ചിക്ക് കേൾക്കേണ്ടത് 2025 പുറത്തിറങ്ങിയ നജസ് എന്ന സിനിമയിലെ യാ അള്ളാ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ പാട്ട് ലോകത്തുള്ള സകലർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏവരും കേൾക്കട്ടെ, ആസ്വദിക്കട്ടെ, ഇന്നത്തെ ബലിപെരുന്നാൾ ദിനം ആഘോഷമാക്കട്ടെ.

വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടെ നിർബന്ധിച്ചത്. അതുകൊണ്ട് എനിക്കും ഫാമിലിക്കും വേണ്ടി പെരുമാനി എന്ന സിനിമയിലെ യാവലി അല്ല എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചു തരാമല്ലോ. ഒപ്പം എല്ലാവർക്കും യാസീനും ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ദേ ഈദ് മുബാറക് ദിനാശംസകളും നേരുന്നു.

0: മാനിൽ ഇപ്പോഴും ഉണ്ടല്ലേ ഈ ദഫ്മുട്ടും പാട്ടൊക്കെ.
1: എടാ, അത് വെറും ദഫ്മുട്ടല്ല, പെരുമാനി തങ്ങളെ വീരചരിത്രം പാടണതാ. പെരുമാനിക്കാർക്ക് ഈ കഥ എത്ര പാടിയാലും മതിയാവൂല.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങൾ തുടരുന്നു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അടുത്തതായി നദാ ഫാത്തിമയാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. വെമ്പടി പരിയാരത്ത് നിന്നുമാണ് നദാ സന്ദേശം അയക്കുന്നത്. വോയിസ് മെസ്സേജ് ആണ്. ഇതിൽ നല്ലൊരു പാട്ട് വെച്ചിരുന്നു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഏതാ പാട്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഡെഡിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഏവർക്കും വേണ്ടിയിട്ടാണ് നദ നല്ലൊരു പാട്ട് ചോദിച്ചത്. എന്തായാലും നദയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് സുഫിയും സുജാതയും എന്ന സിനിമയിലെ ഒരു ഗാനം വെച്ചുതരാം. തീർച്ചയായിട്ടും ഏവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങൾ തുടരുന്നു. ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് അടുത്തതായി ആശംസ അറിയിച്ചുകൊണ്ട് സന്ദേശം അയച്ചിട്ടുള്ളത് ജയജയാണ്, പിണറായിൽ നിന്നും. ഇന്ന് ബലിപെരുന്നാളിന്റെ പുണ്യദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് കിസ്മത്ത് എന്ന സിനിമയിലെ മദനപ്പൂ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചുവരുമോ എന്നാണ് ചോദിച്ചത്. എല്ലാവർക്കുമായിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒപ്പം റേഡിയോ മലബാറിനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം ജയജ ചേച്ചി. തിരിച്ച ഞങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒപ്പം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഏവർക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ അറിയിക്കുന്നു. പാട്ട് കേൾക്കാം.

0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities, special education,

ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമ്മുടെ പ്രത്യേക സന്ദേശ ഗാനങ്ങൾ തുടരുന്നു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അടുത്ത സന്ദേശം അയച്ചത് ജമീല ആണ്, ഉരുവച്ചാലിൽ നിന്നും. ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കുമായി കോളിംഗ് ബെൽ എന്ന സിനിമയിൽ വിൽ സ്വരാജ് പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, അത് വെച്ചുതരുമെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും വെച്ചുതരാലോ. ഡെഡിക്കേഷൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിനത്തിൽ ഈ ഗാനം ജമീലത്തയുടെ വകായി എവരും ആസ്വദിച്ചോളൂ, കേൾക്കാം.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രത്യേക സന്ദേശ ഗാന പരിപാടി തുടരുകയാണ്. സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായി നമ്മൾ വായിക്കുന്നത് മണക്കായിൽ നിന്നും നാജിയ അയച്ച സന്ദേശമാണ്. നാജിയ ആദ്യം തന്നെ എല്ലാവർക്കുമായിട്ട് ഈദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. ദേ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നാജിയയുടെ വകയുള്ള ഈദാശംസകൾ ഞങ്ങളും അറിയിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാജിയ ചോദിച്ചിട്ടുള്ള പാട്ട് ഗ്യാങ്സ്റ്റർ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ഈ പുണ്യദിനത്തിൽ കേട്ടോളൂ ഗ്യാങ്സ്റ്റർ എന്ന സിനിമയിൽ നിന്നും അതിമനോഹര ഗാനം നാജിയയുടെ ആവശ്യപ്രകാരം.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7592-94-28-17, 8547-92-20-20.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മലബാറിന്റെ പ്രത്യേക സന്ദേശഗാന പരിപാടി തുടരുന്നു. അടുത്ത സന്ദേശം അയച്ചത് വേങ്ങാട് നിന്നും

ദീപ്തി ചേച്ചിയാണ്. ചേച്ചിക്ക് സലാല മൊബൈൽസ് എന്ന സിനിമയിലെ പാട്ടാണ് കേൾക്കേണ്ടത്. ആ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു വിശുദ്ധിയുടെയും ചേർത്തുപിടിക്കലിന്റെയും പുണ്യദിനമായ ഇന്ന് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട്. അതിമനോഹരമായിട്ടുള്ള ഗാനം ഏവർക്കുമായി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇക്കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം ബലിപെരുന്നാളിന്റെ ഈ പുണ്യദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളായിരുന്നു നമ്മൾ ഏവരും കേട്ടത്. അതെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈദ് ദിനാശംസകൾ അറിയിക്കുന്നു. ഇന്നത്തെ പ്രത്യേക സന്ദേശഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. വീണ്ടും റേഡിയോ മലബാറിനൊപ്പം തുടരുക.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

കുരുവിക്കൂടുകൾ അരുവിക്കാറ്റിൽ ഊഞ്ഞാലാടുമ്പോൾ പൊന്നുഷസ്സിന്മാരിൽ വീണു പാട്ടുപാടും ഞാൻ, ഹായ് പൊന്നുഷസ്സിന്മാരിൽ വീണു പാട്ടുപാടും ഞാൻ.

0: മധുമാസത്തിൻ മധുരനഗർന്ന് മലകൾ മയങ്ങുമ്പോൾ
1: പൊന്നുഷത്തിൻ മാറിൽ വീണു പാട്ടുപാടും ഞാൻ, ഹായ് പൊന്നുഷത്തിൻ മാറിൽ വീണു പാട്ടുപാടും ഞാൻ. വാർമടവിൽ

ജ്ഞാനികൾ ഞങ്ങൾക്കായി പൊരുതുന്നു നേതാക്കൾ, തളരുമ്പോൾ ഒരു തുള്ളി ദാഹനീർ മാത്രം തരുവാനാരും കനിഞ്ഞില്ല.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ചത്.

0: പദ്ധതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: വെട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

എല്ലാ ശ്രോതാക്കൾക്കും വൈശാഖ മഹോത്സവ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മഴയുടെയും പുഴയുടെയും പ്രകൃതിയുടെയും ഉത്സവമായ യാഗോത്സവം വൈശാഖ മഹോത്സവം, ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്ര വൈശാഖ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി ഇന്ന് സമാരംഭിക്കുകയാണ്. റേഡിയോ മലബാർ ഈ വർഷവും വൈശാഖോത്സവ വിശേഷങ്ങളുമായി ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ ഇന്നു മുതൽ ജൂൺ മാസം 24 വരെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച

പുരാണ പ്രസിദ്ധമായ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പുരാവൃത്തം. ദക്ഷ പ്രജാപതി നടത്തിയ മഹത്തായ ബൃഹസ്പതിസവം എന്ന യാഗത്തിൽ പങ്കെടുക്കുന്നതിന് 33 കോടി ദേവകളെയും ദക്ഷൻ ക്ഷണിച്ചുവെങ്കിലും തൻ്റെ പുത്രിയായ സതീദേവിയെയും അവരുടെ ഭർത്താവായ മഹാദേവനെയും അഹങ്കാരമൂത്ത് ദക്ഷ പ്രജാപതി ക്ഷണിച്ചില്ല. അച്ഛൻ നടത്തുന്ന മഹായാഗം കാണാൻ സതീദേവിയുടെ നിരന്തരമായ ആവശ്യം ശ്രീ മഹാദേവൻ അംഗീകരിക്കുകയും ദേവിയെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. യാഗശാലയിലെത്തിയ സതീദേവിയെ ദക്ഷൻ ഗൗനിക്കാതിരിക്കുകയും മഹാദേവനെ അതികഠിനമായി അപഹസിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്ത ദേവി തൻ്റെ യാഗശക്തിയാൽ സൃഷ്ടിച്ച അഗ്നിയിൽ ദേഹത്യാഗം നടത്തുകയും ചെയ്തു. സംഭവമറിഞ്ഞ കോപിഷ്ഠനായ മഹാദേവൻ സ്വന്തം ജടപറിച്ച് നിലത്തടിച്ച് വീരഭദ്രൻ എന്ന മൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തുകയും യാഗവിഘ്നം വരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മഹാദേവൻ്റെ ആജ്ഞ ശിരസാവഹിച്ച വീരഭദ്രൻ യാഗവിഘ്നം വരുത്തുകയും ദക്ഷപ്രജാപതിയുടെ ശിരസ്സറുത്ത് ഹോമകുണ്ഡത്തിലിടുകയും ചെയ്തു. യാഗം പൂർത്തിയാകാതെ വന്നാൽ ലോകനാശം സംഭവിക്കുമെന്ന് കണ്ട ദേവന്മാർ യാഗപൂർത്തീകരണത്തിനായി ശ്രീ മഹാദേവനോട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ ശിരസ് നഷ്ടപ്പെട്ട ദക്ഷൻ്റെ ഉടലിൽ അജശിരസ് വെച്ച് യാഗപൂർത്തീകരണം വരുത്തുകയും ചെയ്തു. മഹാദേവൻ ആ മണ്ണിൽ വിലയം പ്രാപിക്കുകയും പിന്നീട് യുഗങ്ങൾക്ക് ശേഷം ആ പ്രദേശം വനമാവുകയും ആ പ്രദേശത്ത് നായാട്ടിനായി വന്ന ഗോത്രവർഗ യുവാവ് തൻ്റെ അമ്പിൽ മൂർച്ച കൂട്ടാൻ ഒരു ശിലയിൽ അമ്പുരയ്ക്കുകയുണ്ടായി. അതിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് പരിഭ്രാന്തനായ യുവാവ് ഏറ്റവും അടുത്ത ജനപഥമായ മണത്തണ്ണയിലെ അന്നത്തെ ജന്മിമാരോട് വിവരമറിയിക്കുകയും നാട്ടുപ്രമാണിമാരെ കൂട്ടിവന്ന് പ്രസ്തുത സ്ഥലം കാണിച്ചു കൊടുക്കുകയും താന്ത്രിക വിധിപ്രകാരം പൂജകൾ ചെയ്തും അഭിഷേകങ്ങൾ നടത്തിയും രക്തമൊഴുക്കിന് ശമനം വരുത്തുകയും ചെയ്തു. ജ്യോതിഷപ്രകാരമുള്ള പ്രശ്നചിന്തയിൽ ദക്ഷയാഗഭൂമിയിൽ വിലയം പ്രാപിച്ച മഹാദേവന്റെ സാന്നിധ്യമാണിതെന്നും യഥാവിധി പൂജകൾ നടത്തണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രചിട്ടകൾക്ക് രൂപം കൊടുത്ത് വൈശാഖ മഹോത്സവമായി കൊണ്ടാടുകയും ചെയ്തു എന്നതാണ്

കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ദിവസങ്ങൾ ഇങ്ങനെയാണ്. മഹോത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ നീരെഴുന്നള്ളത്ത് May 23 നടന്നു. May 28 നെയ്യാട്ടം. May 29 1201 ഇടവം 15 വെള്ളിയാഴ്ച ഭണ്ഡാരമെഴുന്നള്ളത്ത്. ഭണ്ഡാരമെഴുന്നള്ളത്തിന് ശേഷം മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം. June 5 1201 ഇടവം 22 വെള്ളിയാഴ്ച തിരുവോണം ആരാധന. June 7 ഞായറാഴ്ച ഇളനീർവെപ്പ്. June 8 1201 ഇടവം 25 തിങ്കളാഴ്ച ഇളനീരാട്ടം അഷ്ടമി ആരാധന. June 10 രേവതി ആരാധന. June 14 1201 ഇടവം 31 ഞായറാഴ്ച രോഹിണി ആരാധന. June 16 ചൊവ്വാഴ്ച തിരുവാതിര ചതുശതം. June 17 പുണർദം ചതുശതം. June 19 ആയില്യം ചതുശതം. June 20 1201 മിഥുനം 6 ശനിയാഴ്ച മകം കലം വരവ്. മകം നാൾ ഉച്ചശീവിലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരക്കുട്ടിയൂരിൽ പ്രവേശനമില്ല. June 23 1201 മിഥുനം 9 ചൊവ്വാഴ്ച അത്തം ചതുശതം വാളാട്ടം കലശപൂജ. June 24 1201 മിഥുനം 10 ബുധനാഴ്ചയാണ് തൃക്കലശാട്ട്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ, 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കാമ്പ്രത്തില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത വാർദ്ധക്യം. ആലപിക്കുന്നു ബീന. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. കൊട്ടിയൂർ

ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ടി നാരായണൻ നായർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ എളമ്പാറയിലെ സൗപർണിക കുടുംബശ്രീയുടെ കീഴിലുള്ള മഞ്ചാടി ബാലസഭയിലെ കുരുന്നുകളുടെ വിശേഷങ്ങൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക വന്ദന കശ്യപഃ. ആദൌ മുഖ്യ വാർത്താഃ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ സ്വപദാത് ഔപചാരികരൂപേണ ത്യാഗപത്രം പ്രദത്തവാൻ. ഡി കെ ശിവകുമാരഃ നൂതന മുഖ്യമന്ത്രിത്വേന പദഭാരം ഗ്രഹിഷ്യതി. രാഷ്ട്രപതി പദസീന ദ്രൗപദി മുർമുഹ് സിക്കിം ആരക്ഷക ദലായ രാഷ്ട്രപതി ധ്വജ സമ്മാനം പ്രദത്തവതി. അത്രാന്തരെ സിക്കിം രാജ്യം പൂർണ്ണ സാക്ഷര രാജ്യത്വേന ഘോഷിതം. ഹോർമുജ ജലഡമരു മധ്യസ്യ സമീപെ ആക്രമണാന്തരം അമേരിക്ക ഇറാൻ ദേശയോഃ മധ്യേ അവസാദഃ വർധിതഃ. ഗൃഹമന്ത്രി അമിതശാഹ ഗാന്ധിനഗരെ ജനസഭായാം അവൈധ പ്രവാസിനാം ദേശാത് നിഷ്കാസനാർത്ഥം സർവകാരസ്യ ദൃഢസങ്കൽപ്പം പുനഃ പ്രത്യപാദയത്. അപി ച ബാഡ്മിന്റൺ പ്രതിസ്പർധായാം പി വി സിന്ധു തഥാ ച ലക്ഷ്യ സേനഃ സിംഗപ്പൂർ ഓപ്പൺ ഇത്യസ്യ പ്രാഗുപാന്ത്യചക്രേ പ്രവിഷ്ടവന്തൗ. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകസ്യ മുഖ്യമന്ത്രി സിദ്ധരമയ്യ ഇത്യസൌ അദ്യ ലോകഭവനെ രാജ്യപാലസ്യ സചിവായ ഔപചാരികരൂപേണ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. വാർത്താഹരാൻ സംബോധയൻ സഹ സ്വയം പ്രമാണിതവാൻ യത് ത്യാഗപത്രം സചിവായ ഔപചാരികരൂപേണ പ്രദത്തമിതി. അത്രാവസരെ സഹ രാജ്യപാലം നൂതനം മുഖ്യമന്ത്രിണ പദഭാരം ഗ്രഹണായ ആമന്ത്രയിത്തും സാഗ്രഹം നിവേദിതവാൻ. യതോ ഹി വിധാനസഭായാം ഷട്ത്രിംശദധിക എകശതാത് അധിക വിധായകാനാം സമർത്ഥന സഹചാരേണ കോൺഗ്രസ് ദലസ്യ പൂർണ്ണ ബഹുമതം വർത്തതെ. തേന സൂചിതം യത് കോൺഗ്രസ് ഉച്ചാധികാരിഭിഃ തസ്മൈ രാജ്യസഭായാഃ സദസ്യതാ പ്രസ്താവിതാ ആസീത്. പരഞ്ച സഹ രാഷ്ട്രീയ രാജ്യത്തിനാ സ്വകീയാം അരുചിം പ്രകടയൻ പ്രോക്തവാൻ യത് സഹ രാജ്യസ്യ ജനാനാം കൃതേ ഏവ നിരന്തരം കാര്യം കരിഷ്യതി. സിദ്ധരമയ്യ ഇത്യേഷഃ ത്രയോവിംശത്യധിക ദ്വിസഹസ്രതമെ വർഷേ ദ്വിതീയവാരം കർണാടകസ്യ മുഖ്യമന്ത്രി സഞ്ജാതഃ. ഇതഃ പൂർവം സഹ ത്രയോദശാത് അഷ്ടാദശം യാവത് മുഖ്യമന്ത്രിത്വേന കാര്യം അകരോത്. സഹ രാജ്യേ അഷ്ടവർഷാണാം കാര്യകാലദ്വയം പൂരയിത്വാ സർവാധിക സമയമുപവിശതാ മുഖ്യമന്ത്രിത്വേന ഗൗരവം അർജിതവാന്. മുഖ്യമന്ത്രിത്വേന വിത്തമന്ത്രിത്വേന ച തേന രാജ്യസ്യ സപ്തദശ ആയവ്യയകാനി ഉപസ്ഥാപിതാനി. തസ്യ ത്യാഗപത്രേണ രാജ്യേ സുദീർഘകാലതഃ ജായമാനഃ സത്താസംഘർഷഃ സമാപ്തഃ. അത്രാന്തരെ രാജ്യസ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാരഃ കർണാടക കോൺഗ്രസ് ദലസ്യ വരിഷ്ഠതമേഷു നേതൃസു കശ്ചന പ്രമുഖഃ അസ്തി. ത്രയോവിംശത്യധിക ദ്വിസഹസ്രതമസ്യ വിധാനസഭാ നിർവാചനെ കോൺഗ്രസ് ദലസ്യ മഹത് വിജയെ തേന പ്രമുഖാ ഭൂമിക നിർവ്യൂഢാ ആസീത്. രാഷ്ട്രപതി പദസീന ദ്രൗപദി മുർമുഹ് അദ്യ ആരക്ഷകബലായ ബോധിതവതീ യത് ആരക്ഷാഃ അധികം നാഗരികാഭിമുഖാ ഭവേയുഃ. സഹൈവ സമാജസ്യ ദുർബലവർഗാണാം വിശേഷതഃ മഹിളാനാം നിർധനാനാം ബാലകാനാം ച വിഷയേ സംവേദനശീലതാം ധാരയേയുഃ. രാഷ്ട്രപതിഃ അദ്യ പ്രാതഃ ഗംഗടോക നഗരെ ആയോജിതേ അലങ്കരണം സഞ്ചലനേ സിക്കിം ആരക്ഷകദലായ പ്രതിഷ്ഠിതം രാഷ്ട്രപതി ധ്വജ സമ്മാനം.

0: किया, उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की अनआंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
1: पूरे ओपन बैडमिंटन प्रतिस्पर्धायां अद्यतन दिवस भारतस्य कृते अतीव गौरवपूर्ण आसीत। भारतस्य प्रमुख क्रीडकाः लक्ष्य सेन, पीवी सिंधु, चिराग शेट्टी, सात्विक साईराज, रंगी रेड्डी इत्यनयोः पुरुष युगलदलं तथा च ध्रुव कपिला तनीसा क्रेष्टो इत्यनयोः मिश्रित युगलदलं च स्व स्व प्रतिस्पर्धासु विजयं प्राप्य प्रागुपान्त्य चक्रे प्रविष्टवन्तः। महिला एकल क्रीडायां षोडश चक्रे पीवी सिंधु जापान देशस्य रीको गुंजी एकविंशतिः द्वादश इत्यंकांतरालेन पराजितवती। आगामी स्पर्धायां सा दक्षिण कोरिया देशस्य एनके यंग इत्यनेन सह स्पर्धिष्यन्ते। अत्रांतरे पुरुष एकल क्रीडायां थाईलैंड देशस्य द्वितीय वारीयता प्राप्त क्रीडक कुनलावुत विदित सारणः स्पर्धायाः आरम्भे एव आहतो भूत्वा क्रीडांगणात् बहिर्जातः, येन लक्ष्यसेन आशयान स्वकीय स्थानं सुरक्षितवान् इति वार्ताः।
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിന്റെ 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16th നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു.

ായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര

0: എൻ്റെ പേര് ദിനേശൻ. തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു. വീടിനെ അപേക്ഷിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യ കിട്ടിയത് വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
1: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിനെ നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങി ഇറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
1: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന

വീണ്ടും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
0: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഇന്ന് ഹരിത സമൃദ്ധിയിൽ പഴശ്ശിയിലെ കർഷകനായ രഞ്ജിത്തിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
1: കൃഷി നെല്ലുവായ കപ്പ പച്ചക്കറി വാട്ടത്തിന്
2: ഒരു ഒന്ന് രണ്ടേക്കറിൻ്റെ അടുത്തുണ്ടോ?
1: മഴയും 300 വാഴ. മഴ താല്പര്യം കൊണ്ട് അങ്ങനെ പോകുന്നില്ല. ഇപ്പം പന്നി ശല്യമെല്ലാം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്രാവശ്യം വളരെ തീരെ കുറവാണ്. മഴയല്ലേ ഇപ്രാവശ്യം കുറവ് തന്നെയാണ്. എനിക്ക് വിലയിലുണ്ട്, കുറച്ച് വില കിട്ടിയില്ല. കപ്പപ്പം വാഴക്കല്ലോ കൊലക്കല്ലോ ഇപ്രാവശ്യം വിലയുണ്ട്. കന്ന് നമ്മുടെ നാട്ടിൽ നിന്നില്ല കന്ന് തന്നെയാണ് എടുക്കല്. പക്ഷേ ഇപ്പം കന്ന് രോഗം വന്നുകൊണ്ട് ഇപ്പോൾ മാനന്റെ വടി ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് കന്ന്. ആ നല്ല പോലെ കിട്ടുമെന്നാണ് പറയുന്നവർ. മുമ്പേ ചെയ്തിന് നേരം മോശമില്ല. ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മളെ കന്ന് തന്നെയാണ് ഉപയോഗിക്കൽ. നമ്മളെ കന്ന് ഇപ്പോൾ മഴയിലായതുകൊണ്ട് കിട്ടുന്നില്ല. വേരെല്ലാം കളഞ്ഞിട്ട് ഇപ്പം അങ്ങനെ കീടനാശിനി ഉപയോഗിക്കൽ കുറവാണ്. പിന്നെ ഉലുവയിടും, നടുന്നതിലടക്ക് കുയിൽ ഉലുവ ഇട്ടിട്ട് പിന്നെ നട്ടതിന് ശേഷം കുമ്മായോ ചാണപ്പൊടി എണ്ണീരെല്ലാം ഇട്ടിട്ട് ചപ്പലോട്ട് ഇടവെക്കും. നല്ലതാണ്. കീടങ്ങൾ വരുന്നതിന് ഇപ്പോൾ എല്ലാം ഒരു വകയാണ് ചെയ്യുന്നത്. നമ്മളെവിടെയാണ് ഈ ഭാഗത്ത് അധികം കാണുന്നത്, പുറത്തുണ്ടോയെന്ന് അറിയില്ല. അറ്റിലൊന്നും ഉപയോഗിക്കുന്നില്ല. കുഴി ആദ്യം കുത്തിയിട്ട് അതിൽ വെതറിയിട്ട് അതിന് മേലെ കന്ന്. അറ്റിലെ തിമിറ്റങ്ങത്തില്ല, മുൻപെല്ലാം കുഴിയിലിടുക. അത് ഇപ്പോൾ ഉപയോഗിക്കും. കീടനാശിനി പരമാവധി ഇത് നല്ല ഗുണമുണ്ട്. അതിൻ്റെ മറ്റു രാസവസ്തുക്കൾ ഉപയോഗിക്കൽ കുറവ് തന്നെ. മഴ തുടങ്ങിയാൽ കുറേശ്ശേ രാസ അവിടെ ഉപയോഗിക്കും.

0: അടിവളായ ചാണകോ പൊണ്ണീരു കുമ്മായോ ചില്ലയിലോ ഇട്ടിട്ട് മഴ ചില കൂട്ടരത് മൂടും, ചപ്പലോ ഇട്ടിട്ട് ചിലര് പിന്നെ ചൂടുകൊണ്ട് ഇത് പോയി പോകുന്നുണ്ട്, മൂടാണ്ട് മഴ പെയ്തിട്ടാകുമ്പോൾ പിന്നെ വാഴാനും ചേർത്തിട്ട് നമ്മൾ വാഴ പിന്നെ തീർക്കുന്നവരെ മൂടാണ്ട് വെച്ച് മഴ തുടങ്ങിയിട്ടാകുമ്പോൾ വളം ഇട്ടിട്ട് മൂടും. ഇപ്പോൾ ഒരു വെള്ളം നനച്ചാലത് പൊടിച്ചോളും, ഒരു വെള്ളം അത്രയും സൗകര്യമില്ല. ആ പിന്നെ മഴ വരുന്നവരെ അങ്ങ് വളം രാസവളം കുറേശ്ശെ ഉപയോഗിക്കും. നമ്മൾ കൂടുതൽ കൂടിയാലും ഫെക്റ്റം പോസാവും. ഇല്ല, ഒരു വാഴക്ക് ഒരു 300 ഗ്രാമിൻ്റെ അടുത്ത് പിന്നെ ഒരു മാസത്തുമ്പോൾ 2-3 പ്രാവശ്യം വളം ചെയ്യും. കീടങ്ങളാക്രമം ഈ തൊടതരപ്പ് കുറച്ച് ഉണ്ട്. മഴ കാലവർഷം ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് കുറച്ച് മഴ കാലവർഷത്തിൻ്റെ ഇത് കൊണ്ടായിട്ടാണ് നല്ല ഒരു കൊല ഒരു 8-9 കിലോ കിട്ടിയാലേ നമുക്ക് മോശം വരില്ല. ഈ പ്രാവശ്യം തീരെ കുറവ്, ഒരു 7 കിലോ ആയിട്ട്. തൊഴിലുറപ്പാറിലോണ്ട് മൂരാനും അതിനെ അവർ വരും. ആ നെല്ലുണ്ട്, നെൽകൃഷി ഒരു 50% സ്ഥലത്തുണ്ട്. ഇപ്പം ചെയ്ത ആതിര, ഇപ്രാവശ്യം നെല്ലിനൊരു ഒരു രോഗം വന്നിട്ട് ആതിരക്ക്, കഴിഞ്ഞ പ്രാവശ്യം നല്ല വളയാണ്, ഉമ്മയാണ് ചെയ്തിന് ആദ്യത്തെ വള, ഇപ്രാവശ്യം ആതിരയായത്. അപ്പോൾ കതിർ വന്നോടെ അതിനൊരു എന്തോ ഒരു കീടങ്ങളെ ആക്രമമുണ്ട്, ഒടിഞ്ഞു പോയിട്ട് ചായയായി പോയിട്ട് കുറച്ച് കതിർ വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഇതുവരെ കണ്ടില്ല അങ്ങനെ ഒരിത്. ഇപ്പം ആ വയലിൽ കുറച്ച് സ്ഥലത്തെല്ലാം അങ്ങനെ കാണുന്നുണ്ട്, മുൻപേ ആറ്റം ഉണ്ടായിരുന്നു പറഞ്ഞാൽ. ഇപ്പം കൊയ്യുന്നുണ്ട്, ഒട്ടും പക്ഷെ എങ്കിൽ പ്രതീക്ഷ അത്ര ഈ ചായ് വന്നുകൊണ്ട് പ്രതീക്ഷ അത്ര ഇതായില്ല. ഇത് നമ്മൾ പിന്നെ കൃഷിഭവനിന്ന് ഉമ്മയാണ് കിട്ടീന്, അപ്പോൾ നമ്മൾ ആതിര വിത്ത് കിട്ടേണ്ടിട്ട് മാലൂർ കൃഷിഭവനായിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിത്ത് തന്നെ. ആ വിത്ത് തന്നെയാണ് ആതിര, മട്ടന് ഉമ്മയാണ്. ഉമ്മ നമുക്ക് 2 മണിക്ക് പശുവില്ലുണ്ട് പുല്ലിൻ്റെ ആവശ്യത്തിന്. ഉമ്മ അത്ര വളർച്ചയുണ്ട്, നെല്ല് കിട്ടും ഉമ്മ. ആതിര പുല്ല് കുറച്ച് ഉയരം ഉണ്ടാകും, പശു ഇല്ലത് കൊണ്ട് പിന്നെ വിളവ് നെല്ലിന് മാത്രം ആവശ്യമാണെങ്കിൽ ഉമയാണ് നല്ല വിളവ്. പുല്ല് പക്ഷെ അത്ര ഉയരം വെക്കില്ല, ആ ഒരു പ്രാവശ്യം ഉപയോഗിക്കും വരാസം, ഒറ്റ പ്രാവശ്യമാണ്. പിന്നെ ചാണകമല്ലാതെ ആ വെക്റ്റം ബോസ് അല്ലെ 18-18 അങ്ങനെ ഏതെങ്കിലും ഒന്ന് ആദ്യം ഈ നടുന്നതിന് മുമ്പേ ടില്ലറിൽ അടിച്ചു കഴിഞ്ഞാൽ ചാണകവും തോലെ ഇട്ടിട്ട് ആ നടുക. ആ അതെല്ലാം ഇതെല്ലാം തൊഴിലുറപ്പ്, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ആൾ കൃഷി നടത്തുന്നത് തന്നെ അതുകൊണ്ടാണ്. തൊഴിലാളികൾ
1: പറയില്ല,
0: ആ ഇവിടെ വൈകുന്നേരം തൊഴിലുറപ്പാറ് ഒരു 10-15 പേര് ഇപ്പം അവരെ സമയത്തിന് വരും. പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാൽ കൗൺസിലറോട് ആരോടും പറഞ്ഞാൽ അവരെ സമയത്തായ സമയം നടേണ്ട സമയത്തായാലും മൂരേണ്ട സമയത്തായാലും അവർ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇതിലൊന്നും നമ്മൾ കൂലി കൊടുത്തിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. നമ്മൾ പാട്ടത്തിന് കൊടുക്കുന്നില്ല, പാട്ടവും കൂലിയും എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഇപ്പോൾ തൊഴിലുറപ്പായതുകൊണ്ട് അവർ മൂർന്ന് എല്ലാം കരക്ക് എടുത്ത് വെച്ച് തരും. പിന്നെ നമ്മളെ വീട്ടിലെത്തിക്കേണ്ട ഇതേ ഉള്ളു, മെഡിക്കൽ നമ്മളെ ചെയ്യും. വാഴേൻ്റെ ഇടയിൽ നടും, കപ്പ തന്നെ വറുത്തന്നെ നടും. നാട്ടിലെ കൊള്ളി തന്നെ നാടൻ, ആ നാടനല്ല 6 മാസം കൊള്ളി അങ്ങനെയെല്ലാം പറിച്ചില്ല, കൊള്ളിയാണ് നാടനൊന്നും ഇപ്പോൾ ഇല്ല. കപ്പ ഇതാണ് പന്നി ശല്യം, നല്ല വിളവാണ്. പക്ഷേ പന്നി ഇപ്രാവശ്യം ഭയങ്കരമായിട്ട്. ആ മയില് പക്ഷേ പച്ചക്കറിയാണ് കൂടുതൽ, കപ്പയൊന്നും ചെയ്യില്ല. പച്ചക്കറി ചീര അങ്ങനത്തെ എല്ലാം പഴയ പൊടിച്ച് വരുമ്പോൾ തന്നെ കൊത്തി തിന്നാളെ. കപ്പയില്ല, പിന്നെ കപ്പ നമ്മൾ ഇപ്പോൾ ജനുവരിയിൽ വെച്ചാൽ അടുത്ത നവംബർ ഡിസംബർ അങ്ങനെയാകുമ്പോൾ വിളവെല്ലാം എടുക്കും. വള നമ്മളിപ്പോൾ നടുമ്പോൾ പിന്നെ കുറച്ച് വെണ്ണീരും ചാണകപ്പൊടിയെല്ലാം മിക്സാക്കിയിട്ട് അതിൻ്റെ കുണ്ടൊക്കെ ഇട്ടിട്ടാണ് നടുക. പിന്നെ അത്യാവശ്യം തീരെ ഒരു ഉഷാറായിട്ടില്ലെങ്കിൽ ഒരു വളം ചേർക്കും, ഒറ്റ പ്രാവശ്യം. ആ ഒറ്റ പ്രാവശ്യം രാസവളം ചേർക്കും. ചേട്ടന് 5 കിലോ കിട്ടും, 5-10 കിലോ വരെ കിട്ടും, നല്ല വലിപ്പം ഉണ്ടാവും അല്ലേ. പക്ഷേ പന്നീൻ്റെ ഇത് കൊണ്ടാണ് 10 കിലോ തന്നെ കിട്ടും. നമ്മളധികം വളം ഉപയോഗിച്ച് അടിവളവും ഇതെല്ലാം ഇട്ടാലും അത് കിട്ടും. 100-300 ജോഡി ഇപ്പം വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ. അതിന് ഒരു 3 വെള്ളമേ ഉണ്ട് ഇപ്പോൾ. ആ പിന്നെ മുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. വെള്ളത്തിന് ഇപ്പോൾ ഈ പിന്നെ കുറവാണ്, ഇപ്രാവശ്യം മഴ നമുക്ക് കുറവായതുകൊണ്ട് കുറവാണ്. എന്നാലും അത്യാവശ്യം തോട്ടിൽ ഉണ്ട് ആണിയിൽ നമുക്ക് മുക്കി കൊണ്ടുപോയിട്ട് അതായത് നമ്മളെ സ്വന്തം നമ്മളെ കാര്യങ്ങളെ നമ്മളെ പാത്രത്തിലെടുത്തുണ്ട്. മോട്ടറ് സൗകര്യമൊന്നും വയലിൽ കറണ്ടോ അങ്ങനെ സൗകര്യമൊന്നും ഇല്ലാതെ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴശ്ശിയിലെ കർഷകനായ രഞ്ജിത്തിന്റെ കൃഷിവിശേഷങ്ങൾ. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിൽ കേൾക്കാം.

0: കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീമതി അശ്വിനി സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയാണ് കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി. പ്രതികൂല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വിളനാശം, ഉൽപ്പാദനക്കുറവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, ശക്തമായ കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭം സൂചനാ കാലാവസ്ഥാ നിലയത്തിൽ രേഖപ്പെടുത്തുന്ന ചൂട് കൂടുതൽ, മഴക്കുറവ്, ഉണക്ക്, അതിവൃഷ്ടി, സീസൺ തെറ്റിയുള്ള മഴ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഇൻഷുറൻസ്

0: ഒരു രക്ഷ ലഭിക്കുന്നു. ഇൻഷുറൻസ് ചെയ്ത കർഷകൻ വെള്ളപ്പൊക്കം, കാറ്റ്, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന നഷ്ടം 72 മണിക്കൂറിനുള്ളിൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഇൻഷുർ ചെയ്യാൻ ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, നികുതി ഷീട്ട്, പാട്ടത്തിനാണെങ്കിൽ പാട്ടച്ചിട്ട് തുടങ്ങിയവ കൊണ്ട് അടുത്തുള്ള അക്ഷയ, CSE, POSP വഴി മറ്റ് ഏജന്റ് മുഖേനയും ഇൻഷുറൻസ് ചെയ്യാവുന്നതാണ്. കാർഷിക വായ്പ എടുത്ത കർഷകർക്ക് അതത് ബാങ്ക് വഴി ഇൻഷുറൻസിൽ ചേരാവുന്നതാണ്.
1: കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചത് അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇരിട്ടി താലൂക്ക് കോർഡിനേറ്റർ ശ്രീമതി അശ്വിനി. വിള ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് കർഷകർക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 9562-0409-0.

മറ്റേതൊരു തൊഴിലിനെയും പോലെ മികച്ച വരുമാനം നൽകുന്ന കൃഷിയാണ് കൂൺ കൃഷി. ചുരുങ്ങിയ മുതൽ മുടക്കിൽ കൂൺ കൃഷി ചെയ്യാവുന്നതാണ്. ചിപ്പിക്കൂൺ, പാൽക്കൂൺ, വൈക്കോൽ കൂൺ എന്നിവയാണ് കേരളത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന കൂണിനങ്ങൾ. കൂൺ വളർത്താൻ ഉപയോഗിക്കുന്ന പ്രതലത്തെ കൂൺ ബെഡ് എന്നാണ് പറയുന്നത്. വൈക്കോലാണ് കൂൺ ബെഡിലെ പ്രധാന വസ്തു. ബെഡിനായി തിരഞ്ഞെടുക്കുന്ന വൈക്കോൽ മികച്ച ഗുണനിലവാരമുള്ളതായിരിക്കണം. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന വൈക്കോൽ 5 മുതൽ 8 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് വെള്ളത്തിൽ കുതിർക്കുന്നു. കുതിർത്ത വൈക്കോൽ ഏകദേശം 12 മുതൽ 14 മണിക്കൂറിന് ശേഷം വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് വെള്ളം വാർന്നു പോകുന്നതിനായി വയ്ക്കുക. വെള്ളം വാർന്ന വൈക്കോൽ 100 ഡിഗ്രി ചൂടിൽ ആവിയിൽ 1 മണിക്കൂർ പുഴുങ്ങിയെടുക്കുന്നു. അണുനശീകരണം ഉറപ്പാക്കുന്നതിനായാണ് ഇത്. ഇനി ഈർപ്പം കുറയ്ക്കുന്നതിനായി ഇളം വെയിലിൽ വാട്ടിയെടുക്കുക. ഇങ്ങനെ സംസ്കരിച്ചെടുക്കുന്ന വൈക്കോൽ ബെഡുകൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നു. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കൂടാണ് കൂൺ കൃഷിക്ക് അനുയോജ്യം. സുതാര്യമായ പ്ലാസ്റ്റിക് കൂടാണെങ്കിൽ നമുക്ക് കൂടിനുള്ളിൽ കൂണിൻ്റെ വളർച്ച കാണാൻ സാധിക്കും. തിളപ്പിച്ച് ഉണക്കി അണുരഹിതമാക്കി സൂക്ഷിച്ചിരിക്കുന്ന വൈക്കോൽ ചെറു ചുരുളുകളാക്കി കൂടിൻ്റെ അടിഭാഗത്ത് വയ്ക്കുക. അതിനു മുകളിൽ വശങ്ങളിൽ മാത്രമായി കൂൺ വിത്ത് വിതറുക. ഇതിനു മുകളിൽ 2-ാമത്തെ ചുരുൾ വൈക്കോൽ വയ്ക്കുക. ഈ ചുരുളിന് വശങ്ങളിലും കൂൺ വിത്ത് വിതറാം. ഇത്തരത്തിൽ കവറിൻ്റെ മുകളറ്റം വരെ വൈക്കോൽ ചുരുളും കൂൺ വിത്തും ഇട്ട ശേഷം കവറിൻ്റെ മുകൾ ഭാഗം ചരടുപയോഗിച്ച് നന്നായി കെട്ടിമുറുക്കുക. കൂടിൻ്റെ എല്ലാ വശങ്ങളിലും സൂചി ഉപയോഗിച്ച് ചെറു സുഷിരങ്ങളിടുക. ഇങ്ങനെ വൈക്കോൽ തട്ടുകളായി നിറച്ച് വശങ്ങളിൽ വിത്ത് പാകി മുറുക്കിക്കെട്ടി സുഷിരങ്ങളുമിട്ട കെട്ടിനെയാണ് കൂൺ ബെഡ് അഥവാ കൂൺ തടം എന്ന് പറയുന്നത്. ഇനി തയ്യാറാക്കിയ കൂൺ ബെഡുകൾ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളിൽ തമ്മിൽ തൊടാത്ത അകലത്തിൽ വയ്ക്കുക. 10 ദിവസം കഴിയുമ്പോൾ കൂൺ തന്തുക്കൾ വളരുന്നത് കാണാനാകും. ഏകദേശം 12 ദിവസമാകുമ്പോൾ സുഷിരങ്ങളിലൂടെ കൂൺ പുറത്തേക്ക് വളർന്നു തുടങ്ങും. ഈ പരുവമാകുമ്പോൾ പ്ലാസ്റ്റിക് കവർ താഴേക്ക് കീറി കൂൺ ബെഡ് പുറത്തെടുക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും വെള്ളം തളിച്ചു കൊടുക്കണം. സ്പ്രേയർ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കൃത്യമായി വെള്ളം തളിച്ചു കൊടുത്താൽ 2 മുതൽ 3 ദിവസത്തിനകം കൂൺ വിളവെടുക്കാൻ പാകമാകും. ഇങ്ങനെ 3 പ്രാവശ്യം വരെ ഒരേ ബെഡിൽ നിന്നും കൂൺ വിളവെടുക്കാനാകും. കൂൺ കൃഷിയെ ബാധിക്കുന്ന കീടങ്ങൾ കൂടുതലും പച്ചിലകളിൽ കാണപ്പെടുന്നതിനാൽ കൂൺ ബെഡുകൾക്കരികിലായി പച്ചിലക്കാടുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. കീടബാധ ഒഴിവാക്കുന്നതിന് കൂൺപുര, ഫോമാലിൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് പുകയ്ക്കുന്നത് നല്ലതാണ്. കഴിവതും കൂൺ ബെഡുകൾ ഒരുക്കുന്നതിന് തലേദിവസം മുറി ഫ്യൂമിഗേറ്റ് ചെയ്യുക. കൂൺ വളർന്നതിന് ശേഷം കീടങ്ങളെ കാണുകയാണെങ്കിൽ വെളുത്തുള്ളി ചതച്ച മിശ്രിതം തളിക്കാം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള എസ് ഐ ആർ ഐ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था है। पहली बार देश में सीबीएसई ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ാം തീയതി ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡിജിപി. ഇഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷ

0: സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51 പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. 3 പരമ്പരയിൽ ഹർമൻ പ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസ്

അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഉച്ചങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: വളയം

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: എൻ്റെ പേര് രമേശ്. ഞാൻ കൂടാളിയാണ് താമസം. എനിക്ക് രണ്ട് മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
1: ആൺകുട്ടി യദുകൃഷ്ണ, MBA പഠിക്കുന്നു ബാംഗ്ലൂർ. പെൺകുട്ടി KPC ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു.
0: കൂടാളിയിൽ താമസമാക്കിയിട്ട് കുറെ നാളായോ?
1: കൂടാളി താമസമായിട്ട് 8 വർഷമായി.
0: അപ്പൊ ശരിക്കും നാട് എവിടെയാണ്?
1: ഇരിക്കൂർ.
0: ഇരിക്കൂർ. ഇരിക്കൂർ എവിടെയായിട്ടാണ്?
1: ഇരിക്കൂർ പെരുമണ്ണ്.
0: പെരുമണ്ണ്. പെരുമണ്ണ് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവിടുത്തെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ.
1: ആ ഉണ്ട്, ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. ഒരു മത്സ്യ സംബന്ധമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മീനൂട്ട് അമ്പലം എന്ന് പറയും.
0: അതെ അതെ. ഒരുപാട് ആൾക്കാര് അല്ലെ കാണാൻ വേണ്ടിട്ട് അവിടെ വരാറുണ്ട്. ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
1: ഡ്രൈവർ മേഖലയ്ക്ക് ഒരു 15 വർഷം കഴിഞ്ഞു.
0: ഈ വണ്ടി തന്നെയാണോ ആദ്യമായിട്ട് ജോലി തുടങ്ങിയത്?
1: ഞാൻ ആദ്യം ഒരു ജീപ്പിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാറിലായി, പിന്നെ ഒരു നഴ്സറി.
0: നഴ്സറി എന്ന് പറയുമ്പോൾ
1: റബ്ബർ തൈ ചെടികൾ, പിന്നെ ഫലവൃക്ഷങ്ങളെല്ലാം വിൽക്കുന്ന ഒരു നഴ്സറി, നരിതൂക്കിൽ റബ്ബർ നഴ്സറി.
0: കേട്ടിട്ടുണ്ട്, നരിതൂക്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സറിയാണ്.
1: അതെ.
0: എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാനമായിട്ടുള്ള തൈകൾ? എന്തൊക്കെയാണ് അവിടെ പോകാറ്?
1: റബ്ബർ തൈ, പിന്നെ തെങ്ങിൻ തൈ, പിന്നെ സപ്പോട്ട, മാവ്, പ്ലാവ്, കൊടി, പിന്നെ ചെടികളും കുറെ.
0: അപ്പൊ ഇതെങ്ങനെയാണ്, നിങ്ങള് വണ്ടികളില് കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു?
1: ആ, എത്തിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മള് റബ്ബറിന്റെ സ്റ്റമ്പെല്ലാം അങ്ങനെ തിരുവനന്തപുരം, കാട്ടാക്കട അങ്ങനെല്ലാം കൊണ്ടുവരും വണ്ടിയില്. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇരിട്ടി, തന്തോട് എന്ന് പറഞ്ഞ അവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, പടിയൂർ ഉണ്ടായിരുന്നു, ഇരിക്കൂറുണ്ട്, അവിടെ നിന്നെല്ലാം ഉണ്ടാക്കും കുറെ സാധനങ്ങൾ.
0: അപ്പൊ ഇതൊക്കെ വഹിച്ചു കൊണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നിങ്ങളുടെ എന്താ പറയാ ഒരു വാഹനത്തെ നയിച്ചു കൊണ്ടുള്ള യാത്ര അല്ലെ?
1: അതെ.
0: അത് ജീപ്പിലായിരുന്നു അല്ലെങ്കിൽ?
1: അല്ല, നിസാൻ, ഒരു ആൾവിൻ നിസാൻ ഉണ്ട്, പിന്നെ ഒരു പിക്കപ്പ് വണ്ടി ഉണ്ട്, അതിന്റെ അകത്തെല്ലാം മാറി മാറി കൊണ്ടുപോകും.
0: പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ആ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള കാരണം?
1: ആ മേഖലയില് നല്ല സുഖമുള്ള മേഖലയായിരുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് പൂട്ടിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓട്ടോ ടാക്സി, പിന്നെ കുറച്ച് വേറെ വണ്ടിയെല്ലാം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു.
0: എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ?
1: വരുമാനം അങ്ങനെ ജീവിച്ചു പോവുക, അത്ര വലിയ മെച്ചൊന്നുമില്ല, അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകും.
0: ഈ ഒരു ജീവിത തിരക്കിനടക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഹോബി ഉണ്ടാവുമല്ലോ. നമ്മളിപ്പം തൊട്ടടുത്ത വായനശാലയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക, അല്ലെ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാനുണ്ടോ?
1: ഹോബി പാട്ട് കേൾക്കും, പിന്നെ വെച്ചാല് സിനിമ കാണല് കുറവാണ്, സിനിമയോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയോ അത് ഇതെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ ആവശ്യത്തിലുള്ള പച്ചക്കറിയെല്ലാം ഉണ്ടാക്കും.
0: എന്തൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറ്?
1: കൂടുതലായിട്ട് പച്ചമുളക്, പിന്നെ വെണ്ട, പയറുണ്ടാക്കും, പിന്നെ കോവക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ട് കുറച്ചുണ്ടാക്കും.
0: അപ്പൊ നമ്മുടെ ഈ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ?
1: അടുത്തുള്ളവർക്ക് അങ്ങനെ കുറച്ച് കൊടുക്കും, അതിനുശേഷം നമ്മൾ വിൽപ്പന നടത്തും, കുറച്ചപ്പുറം കടയെല്ലാം കൊണ്ട് കൊടുക്കും.
0: അപ്പൊ അതൊരു നല്ലൊരു വരുമാന മാർഗം
1: തന്നെയായിരുന്നു അല്ലേ? ചെറിയൊരു വരുമാന മാർഗം അങ്ങനെ.
0: ഇപ്പൊ നിലവില് എന്തൊക്കെയാണ് കൃഷിയായിട്ട് ചെയ്യുന്നത് വീട്ടില്?
1: ഇപ്പൊ കോവലുണ്ട്, പിന്നെ പച്ചമുളക്, വണ്ടിയുണ്ട്, പയറുണ്ട്.
0: അപ്പൊ ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടിട്ട് നമ്മുടെ ഇപ്പം വീടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ളത്, ഇപ്പൊ ഈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ഓരോരോ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി ഉണ്ടാവല്ലോ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ?
1: ഇപ്പൊ പച്ചമുളക് ഏത് സമയത്തും നടാൻ പറ്റും, പിന്നെ മഴക്കാലത്തെ ചെറിയൊരു വിഷമാണ് എങ്കിലും ഒരു തണൽ രൂപത്തിലുള്ള മുളകും തൈ മാറ്റി വെച്ചാൽ മതി. അധികം വെള്ളം, അധികം വെള്ളം ഇങ്ങനെ ഉറ്റാത്ത രീതിയിലുള്ള,
0: അതായത് ചോല രീതിയിൽ നട്ടു.
1: അതെ അതെ.
0: അപ്പോ ഈ ഒരു സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: സമയം ഇങ്ങനെ വണ്ടിയും കൊണ്ട് എടിയും ഓട്ടം പോയി വന്ന്, പിന്നെ വീട്ടിൽ തന്നെയാണ് വണ്ടി വെക്കുക, അതിനുശേഷം ഇങ്ങനെ എടിയും പോവാനില്ലെങ്കിൽ അപ്പൊ ഈ വിഭാഗം നോക്കും, പച്ചക്കറി വിഭാഗം.
0: കൂടുതലായിട്ട് എങ്ങനെ നിങ്ങള് വാഹനം വെക്കുന്നത്? ഇങ്ങനെ ടൗണിൽ സ്റ്റോപ്പിൽ കൊണ്ട് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ അധികം ആൾക്കാരും ഫോൺ വഴിയാണ്, മൊബൈൽ ഫോൺ വഴിയാണ് നമ്മുടെ ഈ ഒരു യാത്ര പാസഞ്ചറിനെ ഒക്കെ കിട്ടുന്നത്?
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങളും?
1: അതെ, വീട്ടില് വെക്കും വണ്ടി, ഇങ്ങനെ ഫോൺ പണി ഇങ്ങനെ കിട്ടും.
0: സാധാരണ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോ എത്ര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്?
1: അങ്ങനെ സമയമൊന്നുമില്ല, വിളിച്ചാപ്പാട് പോക്കായി, ഏത് രാത്രി ആയാലും വെളുപ്പിനായാലും വിളിച്ചാപ്പാട് പോക്കായി.
0: അപ്പോ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസിനിടക്ക്, ഈ ഒരു ഡ്രൈവർ മേഖലയിലുള്ള എക്സ്പീരിയൻസിനിടക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടോ?
1: മറക്കാൻ പറ്റാത്ത സംഭവങ്ങളിലുണ്ട്. നമ്മള് തിരുവനന്തപുരം പോകുന്ന സമയത്ത് നിസാനും കൊണ്ട് തിരുവനന്തപുരം പോകും. ആ സമയത്തെല്ലാം നമ്മളെ പോകുന്ന വഴിക്കെല്ലോ ഭയങ്കര ചൂടായിരിക്കും. ഈ നമ്മൾ പാളത്തൊപ്പി വെള്ളം നനച്ചിട്ടേ പാളത്തൊപ്പി തലയിലിടും പോകുമ്പോ. അപ്പോ ഞാനും എന്റെ ഒന്നിച്ചൊരു ബാലാട്ടനുണ്ട്. അപ്പോ നമ്മള് രണ്ടാളും പാളത്തൊപ്പി ഇട്ട് പോകുമ്പോ ഒരു പ്രാവശ്യം തൃശ്ശൂർന്ന് ടൗണിന്ന് ബസ് നിർത്തിയിട്ട് ബസ് ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തിയ ആളല്ലേ എഴുന്നേറ്റ് നോക്കുന്നത്. നമ്മള് പാളത്തൊപ്പിയില്ലേ അത് നമ്മള് ഓർക്കുന്നില്ല. ഇതെന്നോട് എഴുന്നേറ്റ് നോക്കുന്ന നോക്കുമ്പോ നമ്മളെയാ നോക്കുന്നത്.
0: ശരി.
1: അപ്പോ അത് നമ്മളെ തലയില് പാളത്തൊപ്പിയല്ലേ.
0: കാരണം ഒരു പുതിയൊരു അനുഭവമായിരിക്കും അവിടെയുള്ളവർക്കൊക്കെ. ഇതൊരു പുതിയ അനുഭവം,
1: പുതിയ അനുഭവമാണ് എല്ലാവരും നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് എന്തെന്നാണ് തിരിഞ്ഞില്ല. അയ്യോ നമ്മളെ തൊപ്പി എല്ലാരും നോക്കുന്നത്.
0: അത് ശരി. അപ്പൊ നിങ്ങൾ അവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത് എന്നോ അങ്ങനെ.
1: ബസ്സിലായിരുന്നു, ബസ് അവര് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും. നമ്മള് ഇങ്ങനെ സൈഡ് കൊടുത്ത് പോക്കല്ലേ ബ്ലോക്ക് ആയ സമയത്ത്. അപ്പൊ ആളെല്ലാം ചിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കില്ല. നമ്മൾ നമ്മളെ വഴിക്ക് അങ്ങ് പോയി.
0: പക്ഷെ അവർക്കൊന്നും അറിയില്ല ഇതിന്റെ ഗുണത്തെ കുറിച്ച്.
1: ഇല്ല, നല്ല കൂളിംഗ് അല്ലേ, നല്ല ഉച്ച സമയത്താണ്, നല്ല തണുപ്പാണ് ഇതിട്ടത്.
0: ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം കിട്ടാറുണ്ടോ?
1: അത്യാവശ്യം അങ്ങനെ കിട്ടാറ് കുറവാണ്. അത്യാവശ്യം പോകും ഇങ്ങനെ.
0: അടുത്തെങ്ങാനും യാത്ര ചെയ്ത് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ?
1: ഇപ്പൊ അടുത്തായിട്ട് നമ്മള് അങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ല. നമ്മള് പിന്നെ ബന്ധു വീട്ടിൽ പാടിയിട്ട് അങ്ങനെ പോയതേ ഉള്ളൂ. വേറെ പുറത്തൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. ഇപ്പൊ
0: പറഞ്ഞു പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
1: കൂടുതൽ താല്പര്യം പഴയ പാട്ടിനോടാണ് താല്പര്യം.
0: പഴയ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നസീറിന്റെയും സത്യൻ മാഷിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള പാട്ടുകളായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോ മനസ്സിൽ വരുന്നുണ്ടോ?
1: മനസ്സിൽ വരുന്ന ചില ഏതാ പടം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നേതോ കുയിലിന്റെ പാട്ടു കേട്ട് എതിർപ്പാട്ട് പാടുവാൻ
0: മോഹം
1: മോഹം.
0: ചില്ല് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇത്. നമ്മുടെ പഴയ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു ഗാനം കൂടിയാണ് അല്ലേ? സ്കൂളിന്റെ അങ്കണത്ത്
1: അങ്കണത്ത്
0: മുറ്റത്തുള്ള ആ ഒരു നെല്ലിക്ക അല്ലേ, ആ നെല്ലിക്ക ഒന്ന് കുലുക്കി അതിൽ നിന്ന് വീഴുന്ന ആ ഒരു നെല്ലിക്ക എടുത്ത് കഴിച്ചിട്ട് ആദ്യം കയ്പും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ മധുരവും ഒക്കെ ഓർത്തുകൊണ്ടുള്ള ഓർത്തെടുക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? അപ്പോൾ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിൽ നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും അതോടൊപ്പം അവരാവശ്യപ്പെടുന്ന ഒരു ഗാനം പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഏത് ഗാനമാണ്? ഈ പറഞ്ഞ ഗാനം തന്നെയാണ്?
1: ഈ പറഞ്ഞ ഗാനം തന്നെയാണ്.
0: ഒരു വട്ടം കൂടിയ അല്ലേ?

0: ഒരു വട്ടം കൂടിയ പുഴയുടെ തീരം
1: വെറുതെ ഇരിക്കുവാൻ മോഹം, ഈ ഒരു ഗാനം കേൾക്കാനാണ് ആഗ്രഹം. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഈ പാട്ട് എൻ്റെ ഇരിക്കൂറുള്ള സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എന്റെ ഫാമിലി മെമ്പേഴ്സ് അവരുകൾക്കെല്ലാം വേണ്ടി,
1: അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം. ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നല്ല നല്ല യാത്രകൾ അങ്ങേക്ക് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ മനോഹര ഗാനം ആസ്വദിക്കാം.
0: ശരി, നമസ്കാരം.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ വണ്ടി എടവേരിക്കലാണുള്ളത്. റേഡിയോ മലബാറിൽ നിന്ന് അധികം ദൂരമില്ല, പക്ഷെ ആദ്യമായാണ് എടവേരിക്കലില് റേഡിയോ മലബാർ വളയം പിടിക്കുന്നവരെ അന്വേഷിച്ചുള്ള യാത്ര നടത്തുന്നത്. ഇന്ന്

0: നമ്മളോടൊപ്പം ഉള്ളത് ആരാണെന്ന് നോക്കാം.
1: എന്റെ പേര് വിജേഷ്, പുലിയങ്കോടാണ് താമസം. ഞാൻ മട്ടന്നൂർ ടൗണിന്ന് വണ്ടി എടുക്കുന്നതാണ്.
0: എത്ര വർഷമായി നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്?
1: 15 വർഷം.
0: ഓട്ടോ തന്നെ. 15 വർഷം മുമ്പുള്ള മട്ടന്നൂർ ടൗണും ഇന്നത്തെ ടൗണും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പറഞ്ഞു നോക്കി എങ്ങനെ ഇരിക്കും?
1: ഒരു മാറ്റമുണ്ട്, നല്ലൊരു മാറ്റത്തിന്റെ ഇതുണ്ട്.
0: ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങളുടെ ജോലിനെ അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്?
1: മോശമില്ലാത്തൊരു ഇതുണ്ട്. റോഡെല്ലാം ഏകദേശം ഒരു നല്ലൊരു കണ്ടീഷൻ റോഡ്, എന്നാലും കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.
0: എനിക്ക് തോന്നുന്നു മട്ടന്നൂർ മറ്റു പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് മട്ടന്നൂരാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റോഡുകളുള്ള.
1: ഉണ്ട്, ഒരുപാട് ഉൾപ്രദേശങ്ങളിലെല്ലാം പോകുന്നുണ്ട്.
0: ഒരുപാട് റോഡുകളുണ്ട്.
1: ഒരുപാട് റോഡുകളും.
0: എങ്ങനെയുണ്ട് ഇപ്പോ ടൗണിലെ ജോലി, ഓട്ടോക്കാരെന്ന നിലയിൽ?
1: പൊതുവേ ഒരു ആദ്യമൊന്നും മോശമില്ലാത്തൊരു
0: പണിയുണ്ടായിരുന്നു.
1: ഇപ്പം കുറച്ചൊരു കുറവാണ്.
0: ഓട്ടോ കൂടുതലായതാണോ അല്ലെങ്കിൽ ആളുകൾ സ്വന്തം വണ്ടി ആയിട്ട് പോകുന്നത് കൊണ്ടാണോ, എന്താ ആ മാറ്റം?
1: വണ്ടി ഉണ്ട്, കൂടുതലുണ്ട്. എന്നാലും പിന്നെ മറ്റ് പുറത്തുനിന്നുള്ള വരുന്ന വാഹനങ്ങളും ഉണ്ട് കുറച്ച്. എന്നാലും പിന്നെ ഒരു വലിയൊരു ഇതില്ല, എന്നാലും പ്രശ്നമില്ല. അങ്ങനെ
0: ഫോൺ പണി കൂടുതൽ വരുന്നത്?
1: ഫോൺ പണി അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല, ടൗണിൽ തന്നെയുള്ള പണിയാണ്.
0: എത്ര മണിക്ക് പോകും?
1: ഞാൻ ഒരു ചില സമയങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമില്ല,
0: എന്നാലും
1: ഒരു 9:30 ആ സമയത്ത്.
0: അങ്ങനെ രാവിലത്തെ പണിക്ക്
1: രാവിലെ ഒന്നും പോകില്ല. ആദ്യം പോക്കുണ്ടായിരുന്നു, ഇപ്പം പിന്നെ അങ്ങനെ രാവിലെ പോക്കില്ല. എന്നാലും ചില സമയത്ത് വിളിച്ച് ആരും വിളിച്ചു കഴിഞ്ഞാലും പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു വൈകുന്നേരം 6 മണി 7 മണി വരെ.
0: രാത്രി 7 മണിക്കുള്ളിൽ തിരിച്ചു വരും? രാത്രി
1: ചില സമയങ്ങളിൽ കുറച്ച് ഒരു 8:30 വരെ.
0: അങ്ങനെ ചില ഓട്ടോക്കാര് രാവിലെ തന്നെ പോയി ഒരു ഉച്ച സമയത്ത് വീട്ടിൽ വന്നിരുന്ന് വീണ്ടും വൈകുന്നേരം പോകുന്ന അങ്ങനെയുള്ള ഒരു ശീലം. ഈ
1: വെയിലിന്റെ സമയത്ത് അങ്ങനെ ഞാൻ കുറച്ച് നാള് അങ്ങനെ
0: പോയിട്ടുണ്ട്.
1: ചില ചൂട് അവിടെ നിൽക്കാനാവുന്നില്ല, ഒരു അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ട്.
0: ടൗണിൽ ഏത് ഭാഗത്താ പാർക്ക് ചെയ്യുന്നത്?
1: തലശ്ശേറോഡ്.
0: അപ്പൊ താറിന്റെ ചൂടും വെയിലിന്റെ ചൂടും എല്ലാം കൂടി
1: വലിയ
0: പ്രയാസമായിരിക്കും. ആ ഭാഗത്ത് എത്ര വണ്ടി വെക്കാം?
1: 20
0: വണ്ടി വെക്കാം. അപ്പോ മറ്റു കടകളുടെ മുമ്പിലായിരിക്കുമല്ലോ നിങ്ങൾ?
1: അങ്ങനെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്തിട്ടും കാര്യങ്ങളും ഉണ്ട്.
0: പക്ഷെ
1: എന്നാലും തർക്ക ചില സമയങ്ങളിൽ ചില ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, അത് പിന്നെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോക്കാം.
0: ഈ ചൂടൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രഷർ നിങ്ങൾ അതിൽ പ്രകടിപ്പിക്കുവോ?
1: ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതല്ല. എല്ലാരും സഹകരിച്ചു പോവാ, എല്ലാരും ജീവിക്കാൻ വേണ്ടിട്ടാണ്. അതുകൊണ്ട്
0: ഓട്ടോ പൊതുവെ ക്യൂല് നമ്മളിപ്പോ നിർത്തി കഴിഞ്ഞാല് പിറകിൽ നിന്ന് മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് തള്ളി തള്ളി നീക്കിയിട്ടാണല്ലോ നിങ്ങൾ കൊണ്ടുപോകുന്നത്.
1: തള്ളി നീക്കിയിട്ടാണ്.
0: അപ്പൊ ബാക്കി സമയം വണ്ടി തന്നെ ഇരിക്കണം പോലെ?
1: ചില ആളിരിക്കും, ചില ആളിരിക്കൂല.
0: അങ്ങനെ മാറിയിരിക്കാനുള്ള സ്ഥലം ഉണ്ടോ?
1: ഇല്ല, അങ്ങനെയുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ ഇല്ല. കാരണം വെച്ചാല് പിന്നെ അപ്പുറത്ത് നിന്നാലും വെയിലാന്ന്, ഇപ്പുറത്ത് നിന്നാലും വെയിലാന്ന്. പിന്നെ കടയുടെ സൈഡിൽ നിൽക്കുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ട്
0: ഉണ്ടാവും.
1: വണ്ടി തന്നെ ഇരിക്കണം.
0: ഒരു വണ്ടി മുമ്പോട്ട് പോയി കഴിഞ്ഞാല് അടുത്ത വണ്ടി നീക്കി മുമ്പിൽ വെക്കണം.
1: മുമ്പിൽ വെക്കണം.
0: ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രയാസമാണ്. ഓടുമ്പോ ഉള്ളതിനേക്കാൾ പ്രയാസം സ്റ്റാൻഡിൽ
1: പണി ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്.
0: ഭയങ്കര മുഷിപ്പായിരിക്കും, മടുപ്പ്.
1: പണി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം വരുമ്പോ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല.
0: അപ്പൊ നിങ്ങള് ഇപ്പോ മട്ടന്നൂരില് പല ഭാഗങ്ങളിലും വണ്ടി വെക്കാലോ?
1: പല ഭാഗം.
0: അപ്പൊ ഒരു ഭാഗത്ത് വെക്കുന്ന ആള് അവിടെ പണി കുറവാണെന്ന് തോന്നുമ്പോ അടുത്ത ഭാഗത്തേക്ക് പോകും, അങ്ങനെ ചെയ്യോ?
1: അങ്ങനെ ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട്. കാരണം വെച്ചാല് ചില ലൈനിൽ ചിലപ്പോ വാഹനങ്ങൾ ഉണ്ടാവില്ല,
0: അപ്പൊ അങ്ങോട്ടേക്ക്
1: മാറ്റി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നമ്മളെല്ലാരും പരസ്പരം
0: യോജിച്ചുകൊണ്ടുതന്നെ
1: അങ്ങനെ ഒരു ഇതൊന്നും.
0: സ്റ്റാൻഡിൽ മൊത്തം ഇപ്പൊ എത്ര ഓട്ടോ ഉണ്ട്?
1: ഏകദേശം 400 ചില്ലറോളം ഓട്ടോ ഉണ്ട്.
0: അപ്പൊ
1: നമ്പർ കൊടുത്തത്, ഓടുന്നത് അത്രയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഒരു 1,000 ഓട്ടോ എന്തായാലും ഏകദേശം ഉണ്ടാവും.
0: അങ്ങനെയാണ്. ഇപ്പോ പുതിയ നമ്പർ ആയിട്ട് ഓട്ടോ ഓടിക്കണം എന്ന് വിചാരിച്ചു വരുന്ന ഒരാൾക്ക് സാധിക്കുമോ?
1: അത് മുനിസിപ്പാലിറ്റി ആയിട്ട് എന്തല്ലോ ഒരു ഇതുണ്ട്. കാരണം വെച്ചാല് പിന്നെ നമ്പർ ഇപ്പം കൊടുത്ത നമ്പറിന് അവിടെ ഓടാനുള്ള ഒരു സൗകര്യം ഇല്ല.
0: അപ്പോ
1: അതുകൊണ്ട് പിന്നെ കുറെ ഓടാത്ത വാഹനത്തിന്റെ എല്ലാം നമ്പർ പുതുതായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞു നൽകുന്നുണ്ട്. ഒഴിവാക്കിയത് ഓടാത്തതും പിന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്.
0: നിങ്ങൾ ആദ്യം പെട്രോൾ വണ്ടി തന്നെ? ഇപ്പം പെട്രോൾ വണ്ടി തന്നെയാണോ?
1: ആദ്യം
0: പെട്രോൾ ആയിരിക്കും.
1: പെട്രോൾ വണ്ടി.
0: ഇനിയിപ്പോ ഇലക്ട്രിക്കിലേക്ക് മാറാൻ ഉദ്ദേശമുണ്ടോ?
1: ഇലക്ട്രിക്ക് അതിന്റെ എല്ലാം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നുവെച്ചാല് എടുത്തിട്ട് അവിടെ നമ്മളെ ലൈനിൽ രണ്ടാള് വണ്ടി എടുത്തിട്ട് എല്ലാം കൂടിയിട്ട് പിന്നെ ഒന്നും വല്ലാത്ത അവസ്ഥയിലായിന്.
0: കാരണം വെച്ചാൽ
1: അവരെ എടുത്ത് ഒരു വർഷം കൊണ്ട് തന്നെ ചാർജറിന് കംപ്ലൈന്റ് ആയി. പിന്നെ അതിന്റെ എന്തെല്ലോ പ്രശ്നങ്ങൾ പിന്നെ പ്രശ്നങ്ങളായിട്ട് അപ്പാടും കയറ്റിയിട്ട് വണ്ടി വന്ന്, പിന്നെ ലാസ്റ്റ് അവര് ആ വണ്ടി ഒഴിവാക്കിയതിനു ശേഷം പിന്നെ വേറെ വണ്ടി എടുത്തിട്ടാണ് ഉള്ളത് ഇപ്പോ.
0: അതായത്
1: ഡീസലിന് ഇലക്ട്രിക് ഡീസലിലേക്ക്
0: ഇലക്ട്രിക് ഒഴിവാക്കി.
1: ആ

0: ഒഴിവാക്കി, രണ്ട് വണ്ടിയും ഒഴിവാക്കിയിട്ട്
1: ഇലക്ട്രിക്കിന് ബാറ്ററി
0: വലിയ പൈസയാണ് അതിന്, ചാർജ് ചെയ്യണം 4000 രൂപ അങ്ങനെ വരുന്നുണ്ടെന്ന്
1: തോന്നുന്നു.
0: അങ്ങനെ വർഷങ്ങളുണ്ട് അതിന് അങ്ങനെ പറയുന്ന നിൽക്കുന്നത്. ആദ്യം ഇറങ്ങിയത് ഇപ്പൊ ഇറങ്ങിയത് വർഷമില്ലാന്ന് പറയുന്ന നിൽക്കുന്നല്ലേ നമ്മളെ.
1: എന്നാലും ഈ 400 വാഹനങ്ങളില് അല്ലെങ്കിൽ മട്ടന്നൂർ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന 200-ൽ ഇലക്ട്രിക് എത്ര ഉണ്ടാവും?
0: ഇലക്ട്രിക് ഏകദേശം അറിയില്ല, എന്തായാലും ഒരു 5-10 വണ്ടി ഉണ്ട് തോന്നുവേ,
1: നമുക്ക്
0: ശരിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല.
1: ഉണ്ടാവും
0: ഒരു 10 വണ്ടിയോളം ഉണ്ടാവും തോന്നുന്നു.
1: നിങ്ങൾ ഓടിക്കുന്ന എത്രാമത്തെ വണ്ടിയാ?
0: എങ്ങനെ
1: ഈ 15 വർഷത്തിനിടയിൽ?
0: ഞാൻ ഇപ്പൊ 1, 2, 3 വണ്ടി. ആദ്യം പെട്രോൾ പിന്നെ ഡീസൽ.
1: എങ്ങനെയാ ഇതിന്റെ സർവീസ് ഒക്കെ എവിടുന്ന ചെയ്യാ?
0: അല്ല, ഇരിട്ടിയിൽ അവരുടെ സർവീസ് സെന്റർ ഉണ്ട്, മഹീന്ദ്രന്റെ സർവീസ് സെന്റർ.
1: സർവീസ് സെന്റർ തന്നെയല്ല പണി
0: ചെയ്യാ? ആദ്യം അവരെ കാലാവധി ഉണ്ടല്ലോ,
1: പുതിയ വണ്ടിയാണ് നിങ്ങൾ ഓടിക്കുന്നത്?
0: എടുത്തിട്ട് പുതിയ വണ്ടിയാണ്, പുതിയ ഇപ്പോ 8 വർഷമായി.
1: 8 വർഷമായി?
0: 8 വർഷമായിട്ട് എടുത്ത
1: വണ്ടിയാണ്. അപ്പോ വർക്ക്ഷോപ്പ് മട്ടന്നൂർ തന്നെ?
0: മട്ടന്നൂർ തന്നെ.
1: സ്ഥിരമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് പോകുന്നത്?
0: സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ഇതാകാൻ പറ്റൂല, കാരണം വെച്ചാല് പിന്നെ ചില സമയം നമ്മൾ ഇപ്പം പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കുണ്ടെങ്കിൽ
1: ഓട്ടോ പൊതുവേ എങ്ങനെയാ പണി എന്നാ കൂടുതലായിട്ട് വരുവാ കംപ്ലൈന്റ്?
0: കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല് പിന്നെ അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഏതാ ഇപ്പൊ 5 വർഷത്തിനിടയിൽ എനിക്ക് കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ വെച്ചാല് പിസ്റ്റൺ പ്രശ്നമായിട്ട് ഒരു പ്രശ്നം.
1: അത് ഇതിനെ ഓയിൽ മാറ്റുകയൊക്കെ ചെയ്യണോ?
0: കൃത്യമായിട്ട് മാറ്റണം.
1: എത്ര കിലോമീറ്റർ മാറ്റണം?
0: 10,000 കിലോമീറ്റർ ആകുമ്പോഴേക്ക് നമ്മൾ
1: ഓയിൽ മാറണം. എത്ര ലിറ്റർ ഓയിൽ വേണ്ടി വരും?
0: ഏകദേശം 1 ലിറ്റർ 1.5 ലിറ്റർ
1: അത്രയേ ഉണ്ടോ? ഈ പെട്രോളിന്റെ കൂടെ ഓയിൽ ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ,
0: അതിനെ പറ്റി എനിക്കറിയില്ല. ഞാൻ ഡീസൽ വണ്ടിയാണ്, പെട്രോളിന്റെ കൂടെ
1: പഴയ
0: വണ്ടിക്ക് ഒഴിക്കുന്നുണ്ട്. ആദ്യമോ ഒഴിക്കുന്ന
1: ഇപ്പോ 10,000 കിലോമീറ്ററിൽ ഡീസലും അതിന്റെ ഫിൽറ്ററും ഒക്കെ മാറണം.
0: ഫിൽറ്ററും മാറണം, ഓയിൽ ഫിൽറ്ററും മാറണം, അതിന്റെ എല്ലി ബെയറിംഗ് മാറ്റണം, അങ്ങനെയുള്ള സാധനങ്ങളും മാറ്റണം.
1: ഏതാണ്ട് എത്ര ദിവസം കൂടുമ്പോ വർഷം പോണ്ടി വരും?
0: ഇപ്പം കറക്റ്റായിട്ട് പറയാൻ പറ്റും,
1: ഒരു
0: ഒരു ഒരു മാസം, 1.5 മാസം, 2 മാസം ആകുമ്പോഴേക്ക് ഏകദേശം
1: 10,000
0: ആവില്ല, എന്നാലും അതിന്റെ പിന്നെ ഇതെല്ലാം പോയിട്ടുണ്ടാവും, അതായത് കേബിള് കാര്യങ്ങളിലും
1: അങ്ങനെ
0: ഏകദേശം പിന്നെ ചെറിയ ചെറിയ പരിപാടി,
1: ബ്രേക്കൊക്കെ
0: ബ്രേക്കിന്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
1: എന്തായാലും 2 മാസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും വർക്ക്ഷോപ്പ് കാണണം,
0: വർക്ക്ഷോപ്പ് പോകണം.
1: അതിന്റെ ഒരു ചെലവുണ്ട്,
0: അതിന്റെ ചെലവുണ്ട്, അതിന്റെ ഒരു വലിയ ചെലവായിട്ട് വരും.
1: ഇപ്പോ നിങ്ങൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പോ കുറയായില്ലേ?
0: ചാർജ് വർദ്ധിപ്പിച്ചിട്ട് ഏകദേശം എനിക്കൊന്ന് 5-6 വർഷമായി തോന്നുന്നു.
1: അതിനിടയിൽ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില ഒരുപാട് വർദ്ധിച്ചു,
0: വലിയ പൈസ വന്നില്ലേ? അന്നേരം ആ സമയത്ത് എനിക്കൊന്ന് 56 അങ്ങാട്ടെ 46
1: ജീവിത ചെലവ് കൂടി, വർക്ക്ഷോപ്പിലെ ചെലവ് കൂടി. അപ്പോ വീണ്ടും ഒരു വർധനവിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിനുള്ള സമയമായില്ലേ?
0: പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിപ്പോ നടക്കുവോ അറിയില്ല.
1: ഇപ്പോ മറ്റ് പലതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ,
0: നമ്മളെ നിത്യ ചെലവിൽ എല്ലാം വർദ്ധന. ഇപ്പൊ ഗ്യാസിന്റെ തന്നെ കൂടി, അതുപോലെ തന്നെ മറ്റുള്ള
1: പാലിന്റെ കൂടി,
0: പിന്നെ
1: അങ്ങനെ എല്ലാ ചെലവുകളും കൂടിക്കൊണ്ടേയിരിക്കുന്നു,
0: മരുന്നിന്റെ കൂടി.
1: അതെ അതെ. അപ്പൊ ഈ വണ്ടിയിലേക്ക് പോകുമ്പോ കുടിവെള്ളമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനോ?
0: വീട്ടിൽ
1: പോകും,
0: അത്യാവശ്യം പിന്നെ ടൗണിൽ തന്നെ
1: വാങ്ങിക്കും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരുമോ?
0: ചില സമയം ചിലപ്പോ എവിടെയും കുന്നൂരിയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥലത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വരും.
1: ഇപ്പൊ ഓട്ടോ ജില്ല വിട്ട് പുറത്തു പോകാലോ അല്ലേ? സ്റ്റേറ്റ്
0: നമ്മള് എവിടെയും പോവാന്നുള്ളൊരു ഇപ്പം കഴിഞ്ഞ വർഷം തോന്നുന്നു.
1: അങ്ങനെ ദൂരയാത്ര പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല, നമ്മള് ഞാൻ മാക്സിമം പോയത് പിന്നെ ഇവിടുത്തെ വടകര വരെ, വടകരയും
1: അത്രേ ഉള്ളൂ.
0: അങ്ങനെ പോയിട്ടുണ്ട്.
1: ബാക്കി സമയം എങ്ങനെയാ ചെലവഴിക്കുന്നത്?
0: ബാക്കി ഇങ്ങനെ പിന്നെ
1: വീട്ടിൽ,
0: വീട്ടില് ചില സമയങ്ങളില്
1: പാട്ട് കേൾക്കോ?
0: അത്യാവശ്യം കേൾക്കും.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
0: അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു പാട്ടൊന്നുമില്ല,
1: എന്നാലും റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാൻ ഒരു അവസരമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് കേൾക്കാം, ഏത് പാട്ടായിരിക്കും നമുക്ക് കേൾക്കാൻ ആവശ്യപ്പെടുക?
0: അതിപ്പം പ്രത്യേകിച്ചിട്ട് പറയാന്ന് വെച്ചാല് എല്ലാ ഒരുപാട് പാട്ടിലും ആസ്വദിക്കുന്ന ഒരാളാണ്.
1: പാടുവോ?
0: ഇല്ല ഇല്ല, പാടൂല.
1: വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികള്.
1: അവരുടെ പേരൊക്കെ എന്ന് പറയും?
0: അച്ഛന്റെ പേര് വിജയ, അമ്മേന്റെ പേര് സതി, വൈഫിന്റെ പേര് വിനീത, മകന്റെ പേര് നേഹൽ, മകളുടെ പേര് ഷാൻവിയ.
1: അവരുടെ കൂടെ ഒരുമിച്ച് സിനിമക്കൊക്കെ കൊണ്ടുപോകും?
0: സിനിമ അങ്ങനെയുള്ള ഇതല്ല,
1: വീട്ടിലിരുന്ന് കാണും.
0: വീട്ടിലിരുന്നിട്ട് ടിവിയിൽ അങ്ങനെ
1: കാണും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു.
0: കിലുക്കത്തിലെ പാട്ടിലോ? നല്ല പാട്ടല്ലേ, അടിപൊളി പാട്ടല്ലോ.
1: നമുക്ക് കിലുക്കത്തിലെ പാട്ട് തന്നെ കേൾക്കാം. അപ്പൊ ഇതൊക്കെ കേട്ടോ.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

போயிட்டு.

ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ മലയാള ചലച്ചിത്രങ്ങളിലെ ഹാസ്യനടൻ ബോബി കൊട്ടാരക്കരയെ കുറിച്ച് കേൾക്കാം.
3: നാരായണക്കുട്ടി സാറോ? സാറിന് പുസ്തകം കൊല്ലം നടത്തിയ സൂചി വിക്കോ സാറേ. ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാർ വൈകാട്ടല്ലേ? ബോബി, ക്യാപ്റ്റൻ ബോബി.
2: കൊട്ടാരക്കര താലൂക്കിൽ തോപ്പിൽ കിഴക്കതിൽ അസറാ ഭവനിൽ പരീദു റാവുത്തരുടെയും ഹാജിറ ബീവിയുടെയും മൂത്ത മകനായി 1952 മാർച്ച് 11 ബോബി കൊട്ടാരക്കരയുടെ ജനനം. യഥാർത്ഥ പേര് അബ്ദുൾ അസീസ്. SSLC ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്.

0: എന്നെ വേണോ?
1: എനിക്ക് കുഞ്ഞിക്കാരനെ കാണണം.
2: നിങ്ങൾ എഴുതിരിക്ക സാർ. എന്നെ കാണിട്ട് സ്വന്നിരിക്ക
1: കുഞ്ഞിക്കാതർ.
2: കുഞ്ചിക്കാതർ ആമ്പളയാ പൊമ്പളയാ?
1: ആണെന്നേ.
2: ഇന്ത മാതിരി പേരല്ല ആമ്പളങ്ങൾക്ക് പോടുമാ സാർ. കുഞ്ചി
1: അഡ്രസ് ഉണ്ട്.
2: പരവാല നീക്കളെ പിടിച്ച് ചൊല്ലുക.
1: പി സി കുഞ്ഞിക്കാതർ 144A നൽവാഴ്വ് തെരുവ് പഴനി 14.
2: വാങ്ക സാർ, വാങ്ങ വാങ്ങ ഉക്കാരക്ക സാർ.
1: കണ്ടുപിടിക്കല്ലേ?
2: നിങ്ങ ധൈര്യമായിരിക്ക സാർ. അടുത്ത 10 നിമിഷത്തുക്കുള്ള ഇന്ന കുഞ്ചിക്കാതെ നമ്മ കയ്യിലെടുത്ത
1: മതി.
2: ഉക്കാരങ്ങ വൈരമണി പോല മകണ്ണ.

0: ഇന്ത അഡ്രസ്
1: അഡ്രസ് ഇത് തന്നെയാ എനിക്ക് ഉപയോഗിച്ച് തന്നല്ലേ.
2: ആമാ അഡ്രസ് ഇതാ സാർ, കുഞ്ചിക്കാതെ ഇങ്ങതാ ഇരിക്കും.
0: ഇത് സത്ത തലകീഴ പടി
3: തിരിച്ചു വായി.
2: നിങ്ങളെ പടിയെ
1: പഴനി 14
0: ശരി,
1: നല്ലവാഴ്വ് തെരുവ്
0: ശരി,
1: 144
0: ശരി,
1: പി സി കുഞ്ഞിക്കാതർ
0: അതുതാനായില്ല.
1: സംശയിക്കാൻ ഒന്നുമില്ല, അഡ്രസ് ഇത് തന്നെയാ.
2: പാക്കല സാർ പാക്കല
0: കണ്ടുപിടിച്ച അച്ഛേ, അവര് ശീലാവതി ലാഡ്ജിൽ ഇരിക്കർ.
2: അപ്പറി ചൊല്ലുങ്ക സാർ, ശീലാവതി ലാഡ്ജ് വന്നിങ്ക രൊമ്പ ഫേമസ് സാർ. നിങ്ങ വണ്ടിയിൽ ഇരിക്കാ, ഞാൻ കാട്ടറേ.
1: നന്ദി ഉണ്ടോ.
0: ശരി
2: പറ്റുമോ സാർ? വൈരമണി ശീലാവതി ലാഡ്ജടാ.
1: കുഞ്ഞിക്കാതറോ?
4: അതെ. ആ അവനെ ഒന്ന് കണ്ടുകിട്ടാനാ ഞങ്ങൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 9 മാസം വാടക വാക്കി വെച്ചിട്ടോ മുങ്ങിയത്. കള്ളൻ
1: കള്ളൻ എന്ന് മാത്രം പറയരുത്, കുഞ്ഞിക്കാരൻ എനിക്കറിയാം. 1st class തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ.
0: കള്ളന്മാരൊക്കെ എന്താ 1st class പഠിച്ചൂടെ? നീ അവന്റെ ആരടാ?
1: ഏയ് എടാ ബോടാന്നുള്ള വിളിയൊക്കെ തറവാട്ടിച്ചെന്ന് വിളിച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട, ഞാനും ഈ പഴനിയില് 5 ടു 2 ഞാനും ഇവിടെ കിടന്ന് മെലസീത. മലയാളികളാണല്ലോ, മര്യാദക്കാരാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ഒന്ന് ചോദിച്ച്. അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാ പോരെ.
4: അത്ര അത്യാവശ്യമാണെങ്കിലേ ആ ദുർഗ വർഷപ്പിച്ചെന്ന് അന്വേഷിക്കും. അതായിരുന്നല്ലോ അവന്റെ സ്ഥിരം സ്ഥലം.
1: അവിടെ നിന്നാണോ ലെതർ കമ്പനിയിലെ സൂപ്പർവൈസർ ആയത്?
0: ചെന്ന് അന്വേഷിച്ചടോ.

0: എടാ പോടാന്ന് വിളിക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ സോൺ
1: ചീറ്റേക്ക് സാർ. നിങ്ങൾ വാങ്ങ, ദുർഗാ വർക്ക്ഷോപ്പ് തന്നെ. നിങ്ങൾ വണ്ടിയിൽ ഇറങ്ങ, ഞാൻ കൊണ്ടുവിടുന്നേ.
0: ഈ വർക്ക്ഷോപ്പ് എവിടെയാണ്?
1: പക്കത്തിലാ. ഇങ്ങനത്തെ സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റ് കട്ട് പണ്ടിന് ദണ്ഡായുധ പണി കോയിൽ, അങ്ങനെ റൈറ്റ് സൈഡില് മൂന്നാമത് ഗേറ്റ് അവളുതാ. സാർ സാർ നിങ്ങൾ വണ്ടിയിൽ ഇറക്ക സാർ, ഞാൻ കൊണ്ട് കാണിക്കുന്നേ.
0: വേണ്ട, ഞാൻ തന്നെ കാണിച്ചോളാം.
1: നിങ്ങളെ കാണിക്കുന്നീങ്ങളാ, എന്നാ വൈര പണിയത്?
2: കഥാപ്രസംഗത്തിൽ സജീവമായതോടെ അബ്ദുൾ അസീസ് എന്ന പേര് മാറ്റി ബോബി കൊട്ടാരക്കര എന്നാക്കി. വി സാംബശിവനും കൊല്ലം ബാബുവും കഥാപ്രസംഗ വേദികളിൽ നിറഞ്ഞു നിന്ന കാലത്ത് ബോബിയുടെ ഉലക്ക എന്ന ഹാസ്യ കഥാപ്രസംഗം ഏറെ പ്രസിദ്ധിയാർജിച്ചിരുന്നു.
3: സാറിന്റെ കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട്.
4: ആഹാ,
3: തലക്കുള സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രം ഓടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ വന്ന് ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു.
4: രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്ദു നായർ എന്നല്ലടോ.
3: ചന്ദനായരോ? അല്ല, സാറ് തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്?
4: 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു.
3: ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു.
4: ഇനിയിപ്പോ എന്ത് ചെയ്യും?
3: അല്ല, ഒരു കാര്യം ചെയ്യാം സാർ. ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തൂന്നാക്കി കളയാം.
4: 2000 കോപ്പിയിലല്ലേ? പോടോ ഇവിടുന്ന്
3: പോടോ.
2: കഥാപ്രസംഗ വേദിയിൽ നിന്ന് പിന്നീട് നാടകരംഗത്തേക്കും ബോബി ചുവടുമാറ്റി. 1975 തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത മുച്ചേട്ട് കളിക്കാരന്റെ മകൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്.
5: എന്താ ഈ വഴി?
6: മറ്റൊരു വഴി കാണാത്തതുകൊണ്ടാ ഈ വഴി.
5: എന്താ കാര്യം?
6: നിങ്ങളുടെ കെട്ടിയോനേ ചീട്ട് കളിക്കാനായിട്ട് എന്റെ കയ്യിൽ നിന്ന് 50 രൂപ കടം വാങ്ങിയിട്ട് 1 മാസം എനിക്ക് ഇപ്പോഴെന്റെ കാശ് കിട്ടണം.
5: അതിന് കാശ് പഠിച്ച അങ്ങേരല്ലേ? അങ്ങേരോട് പഠിച്ചോളാം.
6: അങ്ങേരുടെ ഭർത്താവ് നിങ്ങളാണല്ലോ, അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചത്.
5: ഓഹോ, പറയുന്നൊക്കെ ശരിയാണോ?
7: അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ.
5: വീട്ടിലിരിക്കുന്ന കട്ടുമുടിക്കുന്ന പോരാഞ്ഞ് നാട്ടുകാരെടുത്ത് കടം പഠിച്ചു മുടിക്കുന്നു.
7: മുടിയുന്ന നാട്ടുകാരല്ലേ ഞാനല്ലോ.
6: മനസ്സിലിരിപ്പ് കൊള്ളാം. അതാ ഈ ഗതി. മര്യാദക്ക് എന്റെ കാശ് തന്നില്ലെങ്കിലേ മുടിയുന്ന ആരാധന കാണിച്ചു തരാം.
5: താൻ എന്തോന്ന് കാണിക്കാനാ?
8: വേണ്ടാത്തൊന്നും കേറി പറയല്ലേ. ആള് പെശക. ഇടിയം പൊടിയം പിള്ള എന്നാ പേര്. ഒറ്റ ഇടിക്ക് പെണ്ണും പിള്ളയെ കൊന്നവനാ.
6: എന്നാ പിന്നെ കാശ് വാങ്ങിയിട്ട് എന്താ കാര്യം? കാശ് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന്
5: പോകുന്നുള്ളൂ.
7: കേറിക്കോട്ടെ എന്ന് എനിക്കൊരു സഹായമായല്ലോ.
6: എനിക്കെന്റെ കാശ് കിട്ടില്ലേന്ന് വേണ്ടിയല്ല, ഇനി ഇതുപോലെ ഉറവി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ.
2: ബോബി വളരെ പെട്ടെന്ന് തന്നെ അറിയപ്പെടുന്ന നടനായി. മഴവിൽ കാവടി, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ഗോളാന്തര വാർത്ത, കാഴ്ചക്കപ്പുറം, ചിത്രം തുടങ്ങി വിവിധ ചിത്രങ്ങളിലൂടെ 300 വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു.
9: മുട്ടത്തറക്കാരെടുക്കുന്നത് ശാന്തി മുഹൂർത്ത. നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും, ഉറപ്പല്ലേ? ക്ലബിലോട്ട് കാണുന്നില്ലല്ലോ.
10: ഞാൻ ഇവിടെ തന്നെ ഇല്ലേ.
9: ചായ 200. ഗ്രാമീണ വേളയ്ക്ക് 2 ആഴ്ചയുള്ളേ.
10: ആഹാ, നാടകത്തിന്റെ റിഹേഴ്സൽ
9: പൊടി പൊടിക്കുമല്ലേ. ഞാനാ ശ്രീരാമൻ.
11: ദൈവമേ,
9: ഇവ ഹനുമാൻ. ഇന്ന് മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്.
11: ഇന്നലെ വരെ
10: എങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വന്നേക്കാം.
9: ഓ,
10: പിന്നെ സഹദേവ സംഗതി കലക്കണം. 1 സമ്മാനം നമ്മൾ അടിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്ക് അറിയാലോ.
9: അയ്യോ രമേശേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്നേ. ഞാനല്ലേ ശ്രീരാമൻ,
11: അതാണ് പ്രശ്നം.
9: പിന്നെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിട്ട് വരട്ടെ.
11: സാധവ നാടകത്തിൽ എനിക്ക് വല്ല വേഷമുണ്ടോ?
12: ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തുപോയി.
11: എന്താ ചിരിക്കണ്? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല.
10: അല്ല, ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം. ഒരു വാല് മാത്രം പിറ്റിയതാ മതിയല്ലോ.
11: ചുക്കുവെള്ളപ്പടി
10: ഒന്ന്.
13: സഹദേവനോ?
12: എവിടം വരെ ആയി രാവണിയേട്ടാ?
13: ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഡ്രസ് മൊത്തത്തിൽ ഗംഭീരമായിട്ടോ? ഇനി കൈകേയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ.
12: അത് കുഴപ്പമില്ല. ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ടു നോക്കാം.
13: ഇട്ടു നോക്കാം. ഈ കളറുണ്ടല്ലോ, സ്റ്റേജിൽ തിളങ്ങും.
12: കൊള്ളാം അല്ലേ?

0: അസലായിട്ടുണ്ട്.
1: എന്ത്
0: ഡ്രസ്?
2: ഇതാണോ ശ്രീരാമ വേഷം?
0: വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട്.
2: അയോധ്യയിലെ ദശരഥ പുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത്.
0: ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട. ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം?
2: എങ്കിലും ഒരു ബ്രേസറൂടെ തയ്ച്ചാടും ഈ ബ്ലൗസിന്റെ അടിയിലോട്ട് ഇടാന്.
0: ബ്രേസർ സീതയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ
2: കണ്ടോടാ, ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ.
0: നീ ആരെയാണ് മരങ്ങോടനെന്ന് വിളിച്ചത്?
2: മര്യാദക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം.
0: നീ ആരെയാ മരങ്ങോടനെന്ന് വിളിച്ചത്?
2: ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം.
0: ആരെയാ നീ മരങ്ങോടനെന്ന് വിളിച്ചത്?
2: തന്നെ തന്നെയാ വിളിച്ചത്.
0: ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു
3: മോന്തല്ലേ.
2: രമേശ് ചേട്ടൻ പറഞ്ഞോടി, ഞാനിപ്പോ പോകുന്നു.
3: രാവണേട്ടൻ രാവണേട്ടൻ പണി നോക്കിയേ.
4: നിരവധി ടി വി സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു. 1980 റിലീസായ ആരോഹണം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ബോബി സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് 1982 എ ബി രാജ് സംവിധാനം ചെയ്ത ആക്രോശം എന്ന ചിത്രത്തിലും ചെറിയ വേഷം കിട്ടി.
5: നിന്നെ പോലല്ലടാ പ്രേതത്തിന് നാണോ മാനോ ഉള്ള കൂട്ടത്തിലാ അല്ലേ സ്റ്റാലിൻ?
6: ഈ നാട് നന്നാവിയല്ല, അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമല്ലേ. ചുമ്മാതല്ല ദൈവങ്ങളുടെ കെയറോഫിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നത്.
5: അല്ല, എനിക്ക് അറിയാമേലാ എന്ന് ചോദിക്കുക. ഈ ചന്ദ്രപ്പ സഖാവല്ലായിരുന്നു?
6: കരയപ്പ സഖാവായിരുന്നു. പണ്ട് ആലപ്പുഴയില് സഖാവ് EMS പ്രസംഗം കേൾക്കാൻ ഈ കരയെന്ന് പോയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്.
7: എനിക്കൊരു സംശയം സഖാവേ, നിങ്ങളുടെ ആൾക്കാർ മരിച്ചിരുന്നാലും പ്രേതങ്ങൾ ഉണ്ടാവോ?
5: അല്ല ചാലും കുട്ടിപ്പിള്ള,
4: ആയിരത്തി 1985 സിബി മലയിൽ സംവിധാനം ചെയ്ത മുത്താരംകുന്ന് പിയോ എന്ന സിനിമയിലെ രമണൻ എന്ന കഥാപാത്രമാണ് ബോബിക്ക് വഴിത്തിരിവാകുന്നത്. ഇതിനെ തുടർന്ന് ബോബി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി മാറി.
8: ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ.
9: പോട്ടെ സാറേ, കേട്ടാ വീട്ടുകളാ. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ രാഹുലൻ?
8: അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ.
9: അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം
8: അല്ലേ?
9: പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്ന ആ നകുലം പറയുന്നത്.
8: 11,000 കിട്ടത് അവന്റെ അപ്പനാ.
9: രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? അകത്തോട്ടിരിക്കെ. എങ്ങനുണ്ട് അവന്റെ കച്ചവടമൊക്കെ?
10: അവിടെ എന്ത് കച്ചവടം?
9: അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കായും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല.
10: അല്ല, നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ?
9: ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്.
10: അലുവയും വറുത്ത കായും നാട്ടുകാർ മുഴുവൻ വരും. നിങ്ങൾ അലുവയും വറുത്ത കായും തില്ല. സഹദേവേട്ട അവിടെ എന്താ സപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും.
9: എന്നാ പിന്നെ ഞാനത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചു കോഴി ഇറച്ചു ഒക്കെ കിട്ടുമോ?
11: ഓ, പിന്നെന്താ ചെയ്യാ? നേ, ഞാനൊരു വഴിയും കാണുന്നില്ല.
12: എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം.
10: ഒപ്പിക്കാം.
12: അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ

0: നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം.
1: അയ്യോ, അത് വലിയ ചതിവല്ലേ നഹുലേട്ടാ?
0: എടോ, സത്യവും മര്യാദയും കൊണ്ടിടണം, ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ.
1: കാര്യമൊക്കെ ശരിയാ, ഞാനൊന്ന് ആലോചിക്കട്ടെ.
0: ആലോചിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ 20 രൂപ തരാം.
1: ശരി, ഞാൻ ചെയ്യാം.
2: ഓ,
0: നിന്റെ ദൈവം രക്ഷിക്കടാ.
3: നാരദൻ കേരളത്തിൽ എന്ന ചിത്രത്തിലെ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രം, അക്കരെ നിന്നൊരു മാരനിലെ ഗിരീഷ്, നാടോടിക്കാറ്റിലെ ബ്രോക്കർ, വടക്കുനോക്കി യന്ത്രത്തിലെ സഹദേവൻ, വരവേൽപ്പിലെ പപ്പൻ, മഴവിൽക്കാവടിയിലെ മുരുകൻ എന്നിവയൊക്കെ ബോബി കൊട്ടാരക്കരയുടെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്.
4: സീസൺ അല്ലാത്തതുകൊണ്ടേ മാമ്പഴത്തിനൊക്കെ തീ പിടിച്ച വില
5: കിട്ടിയില്ലോ. സമാധാനായി, മാമ്പഴപ്പുളിശ്ശേരി എന്ന് വെച്ചാൽ അവന് ജീവനാ.
4: ഓ, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പണ്ട് വെള്ളരി പന്തലിന് കാവലിടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യം ആ മാമ്പഴപ്പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നേ. മുരളിയേട്ടൻ അതൊക്കെ ഓർമ്മയാണോന്തോ?
5: ഓ, പിന്നെ അവന് വേറൊന്നുമില്ലല്ലോ ഇപ്പൊ ഓർക്കാൻ. നീ നേരെ വൈകണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാ നോക്ക്, ഉച്ചക്ക് ഊണുമ്പോ അവനെ എത്തും, അപ്പഴേക്ക് ഊണ് കടിയാവണം. ആ പിന്നെ പപ്പ, മാമ്പഴപ്പുളിശ്ശേരിയിൽ കടുക് വറുത്തിട്ടുണ്ടാന്ന് രുക്കുനോട് പറഞ്ഞേക്കണം. ആ പിന്നെ പ്രഥമനുള്ള പരിപ്പ് നല്ലോണം മുത്തോട്ടെ.
6: ദേവു, മൂന്നാല് തേങ്ങ ഇനിയും വേണം, വേഗം പൊതിച്ചോണ്ട് വാ. നീ എവിടെ ഇരിക്കണി?
7: തന്നെ താൻ പൊതിക്കട്ടെ, എന്നെ വഴക്ക് പറയും.
6: ഓ, അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ ചുമ്മാ ഇരിക്കുന്നല്ലോ, വഴക്ക് പറയാ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, ഇത് കഴിയട്ടെ.
4: ചേച്ചി, നാരായണേട്ടൻ പറഞ്ഞു പ്രഥമന്റെ പരിപ്പ് നല്ലോണം മൂപ്പിക്കണമെന്ന്.
6: ഇങ്ങനെ എങ്ങനെയോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ.
4: മൂപ്പരോടെ ഭയങ്കര തിരക്കിലാ,
6: എനിക്കറിയാം എത്രത്തോളം മൂപ്പിക്കണമെന്ന്.
4: ആ പിന്നെ മാമ്പഴപ്പുളിശ്ശേരിയിൽ കടു വറുത്തിടണ്ട.
6: പിന്നെ എന്താന്നാ വറുത്തിടണ്ടേ?
4: മൂപ്പര് പറഞ്ഞതാ.
6: അങ്ങയുടെ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാ മതി എന്ന് പറ.
4: ഒരു ബസ് ഓണർ ആവുകാന്നൊക്കെ വെച്ചാ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ അല്ലേ മുരളിയേട്ടാ?
8: എന്താ ഇത്ര സംശയം? നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം. ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ആയിരുന്നോണ്ട് ഈ ഓഫീസിന്റെ ഇത്, ഈ ടാക്സ് മീറ്റിംഗ് അതിലൊക്കെ നല്ല ഇതാണ്. ഇനിയിപ്പോ മധുരയിൽ ഒന്ന് പോണം പുതിയ ബസ് എടുക്കാൻ. അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ.
4: ഞാനുണ്ടല്ലോ.
2: മുതലാളി ഉണ്ടോ? ഗൾഫ് മോട്ടോഴ്സിന്റെ മുതലാളി?
8: യെസ്.
2: മുതലാളി?
8: അതെ, ഞാൻ തന്നെയാണ്.
2: നമസ്കാരം.
8: ആ യെസ്,
2: എന്റെ വീട് അമ്പലക്കടവിലാണ് സാർ.
8: ഓ, നമ്മുടെ ബസ് ഹോൾട്ട് ചെയ്യുന്ന സ്ഥലം.
4: അതെ,
8: ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയാതെ ആ റൂട്ടിലോട് തുടങ്ങും. തൽക്കാലം പഴയ ബസ്. പാസഞ്ചേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസസ്.
2: ഞാനിവിടെ കോപ്പറേറ്റീവ് പ്രസിൽ അപ്രന്റീസാ. ചെറിയൊരു സ്റ്റൈപ്പൻഡ് കിട്ടും, അത് ഒന്നിനും തികയുന്നില്ല. ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു, ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല.
4: കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ചെയ്യാനേ ഈ മുതലാളി സമ്മതിക്കത്തില്ല.
2: എനിക്ക് ഹാഫ് കൺസെഷന് വേണ്ടി ഒരു പാസ് എഴുതി തന്നാ വലിയ ഉപകാരമായിരിക്കും.
8: പാസ്
4: പറ്റില്ല, നിങ്ങൾ വിദ്യാർത്ഥി ഒന്നും അല്ലല്ലോ. ആണോ?
2: ഞാൻ പ്രിന്റിംഗ് പഠിക്കുകയാണ്.
4: ഈ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണി എടുക്കുന്നവരൊക്കെ പാസ് ചോദിച്ചാലേ നാ പിന്നെ എല്ലാവർക്കും പാസ് കൊടുക്കേണ്ടി വരുമല്ലോ.
8: ഇപ്പൊ
4: ഡീസലിന് എന്താ വില? സ്പെയർ പാർട്സിന് എന്താ വില? ഓയിലിന് എന്താ വില?
2: അപ്രന്റീസ് എന്ന് വെച്ചാ സ്റ്റുഡന്റ് തന്നെയാണ്.
4: ഒന്നും പറയണ്ട, ബസ്സിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അതിനുമുമ്പേ തുടങ്ങി. മുതലാളിയാണെങ്കിൽ പല പല ബിസിയാ.
8: യെസ് യെസ്, പുതിയ ബുക്ക് അല്ല, പുതിയ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടി മധുരയിൽ പോണം. പിന്നെ കളക്ടറേറ്റ്, ആർ ടി ഓഫീസ്, പിന്നെ വേറെ ചില ആൾക്കാരെ കാണാനുണ്ട്. അങ്ങനെ വളരെ ബിസിയാണ്.
4: നിങ്ങളൊന്നും പോയി തന്നെ.
2: ബഹളം വയ്ക്കൊന്നും വേണ്ട, ഞാൻ പിടിച്ചു പറിക്കാനും കക്കാനും വന്നൊന്നും അല്ലല്ലോ. പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് കണ്ടു, ഒരു തുക്കടാ ബസ്സും തുക്കടാ മുതലാളി.
8: ഈ കുട്ടി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ.
4: മുരളിയേട്ടാ, മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ. ബിസിനസ്സിന് അത് പറ്റില്ല, ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം
8: വേണ്ടേ.
3: സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ, പ്രിയദർശൻ, രാജസേനൻ എന്നിവരുടെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ബോബി ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. 1982 മുതൽ 2000 കാല

0: കാലഘട്ടം വരെ വിവിധ സിനിമകളിലായി 300-ഓളം വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
1: യുവന്മാരെ, നാട്ടിൽ നിന്ന് വന്നുപെട്ട കുരിശുകളാണ്. ഒരു വീട് വേണം, അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല, മാസാമാസം കൃത്യമായിട്ട് വാടക തരും, വല്ല വീടും കാര്യമുണ്ട്. ഓക്ക, ആ ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞുടി മുട്ടും. ഒന്ന് മാറിക്കടോ.
2: ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു?
3: ആ വീട് നല്ല വീടായിരിക്കണം.
2: ബെഡ്റൂം ഒന്ന് പോരല്ലേ, രണ്ടു തന്നെ ആയിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള്
3: അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം.
1: പൂജാമുറിയോ?
3: പൂജാമുറി ആയിക്കോട്ടെ
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
3: വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേലു വേണം, നല്ല പൂന്തോട്ടവും കാറ് കയറ്റി ഇടാനുള്ള സ്ഥലവും.
1: അപ്പോ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണം എന്നർത്ഥം.
3: അതെ,
1: നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള ഒരു വീട് വേണമെങ്കിൽ മാസം ഒരു 2000 രൂപ വാടകയാവും.
4: രണ്ടായിരം രൂപ?
1: അതെ,
4: ഇത്രയും വാടക.
1: പിന്നെ എത്ര കൊടുക്കാം? 1500.
2: ഇനിയും താഴട്ടെ.
1: 1000
3: കുറച്ചുകൂടെ താഴട്ടെ.
1: 750
2: കുറച്ചുകൂടെ പോരട്ടെ.
1: 500
3: അല്ല, കുറച്ചുകൂടെ താഴട്ടെ.
1: ഇനി എവിടെ വരെ താഴണം നമുക്ക് പറ.
4: ഒരു 150 വരെ. 150 വരെ. 150.
1: രണ്ട് ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റി ഇടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, എസി, പൂജാ. 150 രൂപ വാടക. വാ, പറ്റിയ സ്ഥലം. ഈ വീടിന് 175 രൂപയാ ചോദിക്കുന്നത്. ഒരു 150 ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ബന്ധിലുള്ള ഒരു വീടാ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. നോക്കിയോ. ഹാ ഹാ, പ്രമാദമായിരിക്കുന്ന ആ നിങ്ങ രണ്ടുപേര് താന്. ആ ഇങ്ങ ചമേൽ പറഞ്ഞല്ല.
4: ചമേല്?
1: ഓ, പറഞ്ഞ പോലെ തമിഴ് അത്ര വശമായിട്ടില്ല അല്ലേ. ചമേൽ എന്ന് വെച്ചാ പാചകർ.
2: അപ്പൊ ശരിക്കുള്ള അവിടുത്തെ ചമേൽ എന്താ പറയാ ഇവിടെ?
1: എന്ത് ചമേല്?
2: അപ്പൊ മലയാളമാക്കൊന്നും വലിയ വശമില്ലല്ലേ.
1: എന്താണ് മലയാളം ആസാലേ? എങ്ങനെങ്കിലൊക്കെ പേടിക്കണം, അത്ര തന്നെ.
0: സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ മരണം. എങ്കിലും അദ്ദേഹത്തെ ഇന്നും ഓർമ്മിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. അത്രയധികം വേറിട്ട വേഷങ്ങളായിരുന്നു തന്റെ കരിയറിൽ ചെയ്തു തീർത്തത്.
5: അളിയ മരിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അമ്മാവൻ അല്ല, അളിയന്റെ അമ്മാവനാവൻ.
6: അതേ, 975 മാർച്ച് 16 അർദ്ധരാത്രി അളിയന്റെ മുത്തശ്ശനായ പൊന്നുമ്പടത്തിൽ ശ്രീകൃഷ്ണ പൊതുവാളുമായുണ്ടായ വാക്കുതർക്കത്തിലും തുടർന്നുണ്ടായ വഴക്കിലും മനം നൊന്ത് കള്ളവണ്ടി കയറി തിരോളിലേക്ക് പുറപ്പെട്ടു പോയ ലോലഹൃദയനായ പൊന്നമ്മാവൻ.
5: ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ ഈ അമ്മാവൻ പറഞ്ഞതാ.
6: അതെ, ആ അമ്മാവൻ പോയളിയാ. മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം
5: സമ്പാദ്യമായ 3.5 കോടിയും ഏകമകൾ ലക്ഷ്മിക്കുട്ടിയെയും
6: അളിയന്റെ പേർക്കാരി എഴുതി വച്ചിട്ട് പോയിരിക്കുന്നത്.
7: അതാ, എന്നാലും എന്റെ പ്രസിഡന്റ്, തെലുങ്ക് പടത്തിലൊക്കെ എൻ.ടി. രാമറാവു അവതരിക്കുന്ന പോലെ സാക്ഷാൽ ദൈവത്തെ പോലെ അല്ലേ നമ്മുടെ ലൈൻ മാൻ ഇവിടെ അവതരിച്ചത്?
8: അവൻ വന്നില്ലായിരുന്നെങ്കിൽ തിരുമേനിന്റെ മുമ്പിൽ എന്റെ മാനം കംപ്ലീറ്റ് പോയേനെ.
7: വലിയ തിരുമേനി ഒരു പാവമാ.
8: ആ അനിയൻ തിരുമേനി പണ്ടാരത്തിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. ആല
7: ആ പട്ടാളം വാസു പാവം കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്നതാ. അയാൾ ആ കലങ്കിൽ ഇരിക്കുമായിരുന്നു.
9: അനിയൻ തിരുമേനിയെ കണ്ടാൽ എഴുന്നേൽക്കാത്തവർ ഈ പ്രദേശത്ത് ആരും ഇല്ലടാ. നീ പട്ടാളത്തിലായിരുന്നു എന്നുള്ള അഹങ്കാരമായിരിക്കും.
7: ഒരു കാര്യവുമില്ല, അവൻ അയാളെ കണ്ട് എണീറ്റില്ലാത്ര.
8: ഈ പെണ്ണുമ്പുള്ള ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്തത്.
10: അവരെന്ത് ചെയ്തിട്ടാ? അവര് കാരണം ലൈമേ അങ്ങ് വന്നില്ലേ. വെറുതെ
11: പച്ചമുളക്
10: നിമിണ്ടാണ്ടിരിക്കുന്നേ.
11: കാബേജ്
10: തുമ്മരി
12: ശ്രീമതിയാ.
11: കരണ്ടമ്മായി
10: മോശം.
11: കരണമ്മായേ. നിന്റെ
12: ഒരു ചായ എടുത്ത് എന്താ ഒന്നാക്കിയത്? ഒരു അഞ്ചായാലോ?
13: ഒന്നും മതി തൽക്കാലം.
12: കളിക്കല്ലേ?
13: ആ
12: സാറ് കളിക്കല്ലേ? ദേ ഒരുമാതിരി ഓർഡറിൽ കയറി ഓർഡർ ചെയ്യുന്നല്ലോ. ഓർഡർ ചെയ്യാണ്ടല്ലോ. ഞാൻ ആരാണെന്ന് അറിയാവുള്ളൂ?
13: അറിയില്ല സർ.
12: എന്നാലേ ആളെന്തൊരു അറിഞ്ഞോളും പെരുമാറോ. ഞാൻ ബി എസ് കരൺ,
13: ഭാസ്കരൻ,
12: ചീഫ് ഓഫ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്.
13: ഓ,
12: ചീഫ് ഓഫ്
13: കേറ്റിയർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്.
12: മനസ്സിലായല്ലോ?
13: മനസ്സിലായില്ല.
14: മനസ്സിലാക്കാനൊന്നുമില്ല. സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ പാചകം ചെയ്തു തരുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ. പാക്കറയും
15: അടുക്കളക്കാരൻ.
14: ആ, മലയാളത്തിൽ അങ്ങനെയും പറയാം.
15: അല്ല
14: അപ്പൊ സാറോ? ഞാൻ സെക്കൻഡ് എഞ്ചിനീയർ ഓഫ് ഹെലികോപ്റ്റർ.
12: പച്ച മലയാളത്തിൽ പറഞ്ഞ വാലി നോക്കൂ. ഹെലികോപ്റ്ററിന്റെ വാലില് കാക്കയും കിളിയും വന്നിരുന്നാൽ ഓടിക്കുന്ന മണി.
14: കൂടുതൽ വാചകം ഓടിക്കാതെ ആഹാരം പാചകം ചെയ്യണോ?
15: ഞാൻ ചീഫ് ഓഫ് ഹൈ റേഞ്ച് മാരേജ് ബ്യൂറോ കോർപ്പറേഷൻ. മലയാളത്തിൽ കല്യാണ ബ്രോക്കർ എന്ന് പറയാം,
14: അല്ലെങ്കിൽ ദല്ലാളെന്നും പറയും.
15: ചിലര് അങ്ങനെയും പറയും സാർ. അതെ, സാറന്മാരൊക്കെ കെട്ടിയവരാണോ?
14: ഓരോന്ന് കഴിഞ്ഞതാ. അതെ, തന്റെ എക്സ്ചേഞ്ച് സ്കീമെല്ലാം ഉണ്ടെങ്കിൽ പറ.
15: എക്സ്ചേഞ്ചോ?
14: ആ, ഈ പഴയതെടുത്ത് പുതിയ തുടക്കല്. അങ്ങനെയാണെങ്കിൽ രാമനാഥപുരത്ത് ചക്കു കുറ്റി പോലെ ഒരു അമ്മാളുണ്ട്, നോക്കുന്നോ?
15: രാമനാഥപുരത്ത്? ആ,
14: എന്റെ ഭാര്യ.
15: വരാൻ പോകുന്ന പൈതൃക സാറന്മാർ കല്യാണം കഴിച്ച സാറന്മാരാണോ?
14: അല്ല, അവര് വരുമ്പോ മുട്ടി ആ വല്ലതും നടക്കും.
15: ആണോ? ഓ, എന്നാ മുട്ടിക്കുളങ്ങര ദേവിക്കൊരു എണ്ണയും പാറയ മാതാവിന് ഒരു മെഴുതിരി കൊടുത്തേക്കാവി. അല്ല സാറന്മാരെ, ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റന്മാരും വലിയ വിമാനമൊക്കെ പറത്തുന്ന പൈലറ്റന്മാരും ഒരുപോലാണോ?
12: പിന്നല്ലേ ഇടോ, എല്ലാ വിമാനത്തിലെ പൈലറ്റന്മാരും ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിറങ്ങുന്നവരാ.
14: അതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവരെയാണ് യാത്രക്കാരെ കൊണ്ടുപോകാനും വരാനുള്ള വിമാനങ്ങളിലെ പൈലറ്റുമാരെ നിയമിക്കുന്നത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ഒക്കെ.
15: അത് ശരി.
14: സ്വല്പം കൂടി കഴിവുള്ളവരെ യുദ്ധ വിമാനങ്ങളിലെ പൈലറ്റ്. ഏറ്റവും മിടുക്കന്മാരെയാണ് തുരിശടിക്കാൻ വരുന്ന ഹെലികോപ്റ്ററിലെ പൈലറ്റായി നിയമിക്കുന്നത്.
11: നേരാണോ?
15: ഹെലികോപ്റ്ററിലെ സാറന്മാർ തന്നെ പറഞ്ഞതാ, ഈ യുദ്ധത്തിന് പോകുന്ന പൈലറ്റിന് ബോംബ് എവിട വേണമെന്ന് കൊണ്ടുവന്നിടാ, അതിന് വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ ഈ തുരിശ് അതിനെ തോന്നുന്നിടത്തൊന്നും തളിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് കൃത്യത വേണം, സൂക്ഷ്മത വേണം, തളിക്കുന്ന മരുന്ന് റബ്ബറിന്റെ ഇല കൃത്യമായും വീഴണം. അതാ മിടുക്ക്. ഇതിന് മിടുക്കന്മാരായ രണ്ട് പൈലറ്റന്മാരിൽ ഏറ്റവും മിടുക്കനായ പൈലറ്റിനെ ഈ ദിനകരൻ ഇവിടെ കൊത്തിക്കൊണ്ടുവന്ന് കൊച്ചമ്മയുടെ മരുമകനാക്കും, മോളിക്കുട്ടിയുടെ കഴുത്തിൽ മിന്ന് കെട്ടിക്കും.
13: ദൈവമേ, ഇതൊന്നും നടന്നു കിട്ടിയ നമ്മുടെ മോളെ ഭാഗ്യം.
11: നമ്മുടെ മോളോ?
13: അതെ, സോറി, കൊച്ചമ്മയുടെ മോള്. അപ്പഴേ കൊച്ചമ്മേ, ഈ കാര്യം ഇതി ചെവി അറിയരുത്, ലീക്ക് ആവരുത്.
11: എന്നാ പൈലറ്റുമാരുടെ പേര്?
13: പേരും കിടലുമാ, ബോബി ആൻഡ് റോബി.
0: സിനിമയുടെ പുറകെ പോയതുകൊണ്ടാവാം അദ്ദേഹം വിവാഹം പോലും കഴിക്കാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ശ്വാസകോശ സംബന്ധമായ അസുഖം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഈ രോഗാവസ്ഥയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമായതും. കൃത്യമായ പരിചരണം ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ മരണം വേഗത്തിലാക്കി എന്ന് വേണം പറയാൻ. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം തുടങ്ങി നിരവധി പ്രമുഖ നായകന്മാരോടൊപ്പം അഭിനയിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതലും ഹാസ്യം നിറഞ്ഞ കഥാപാത്രങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത ഓരോ വേഷങ്ങളും മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. 2000 ഡിസംബറിൽ ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ചിത്രീകരണത്തിനിടെയാണ് 2000 ഡിസംബർ 3 ബോബി ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുന്നത്. ജയറാമും മുകേഷും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം അദ്ദേഹത്തിന്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി. കഥാപ്രാസംഗികനും മലയാള ചലച്ചിത്ര ഹാസ്യ നടനുമായ ബോബി കൊട്ടാരക്കരയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ റേഡിയോ മലബാറിന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു. താരസ്വരത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.
16: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2020

0: 36 27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം. മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447205630, 7592942817, 8547922020.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ.
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുരഗീതങ്ങൾ

ഇന്ന് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, അവതാരകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മലബാർ ഗോപാലൻ നായർ ശ്രീകുമാർ എന്ന എം ജി ശ്രീകുമാറിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മധുരഗീതങ്ങൾക്കു വേണ്ടി ഈ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ. ആദ്യ ഗാനം 1993 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിലേതാണ്. കേൾക്കാം

മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മിഥുനം. 1993 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MG രാധാകൃഷ്ണൻ. ഇതിലെ ഞാറ്റുവേലക്കിളിയെ പാട്ടുപാടി വരുമോ എന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ താരാമ്പരം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ചിത്രം 1994 പുറത്തിറങ്ങിയ കിന്നരിപ്പുഴയോരം. ശ്രീനിവാസൻ, മുകേഷ്, സിദ്ദിഖ്, ദേവയാനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധാനം ഹരിദാസ്.

0: അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങൾക്ക് വേണ്ടി ഈ ഗാനങ്ങൾ തിരഞ്ഞെടുത്തു നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ. എം ഡി രാജേന്ദ്രൻ ഗാനരചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രജ. 2001 ചിത്രം പ്രദർശനത്തിനെത്തിയത്. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, ബിജു മേനോൻ, എൻ എഫ് വർഗീസ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ മനോഹരമായ ഒരു ഗാനം കേൾക്കാം. അകലെയാണെങ്കിലും നീ എനിക്കിപ്പോഴും അരികിലുണ്ടായിരുന്നു.

ഇനി കേൾക്കാം 1995 പുറത്തിറങ്ങിയ അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ ഗാനം. വേണുനാഗവള്ളിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ, ഭരത് ഗോപി, രേവതി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ഇതിൽ MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഒരു ഗാനം കേൾക്കാം.

ഇനി കേൾക്കാം എസ് രമേശൻ നായർ വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന ഗാനം. ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം. 2001 സുരേഷ് കൃഷ്ണയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ, ബിജു മേനോൻ, സുചിത്ര, കലാഭവൻ മണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 4 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ കാറ്റേ കാറ്റേ എന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങൾക്ക് വേണ്ടി ഈ ഗാനങ്ങൾ തിരഞ്ഞെടുത്തു നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട്. അബ്ബാസ്, ബിജു മേനോൻ, സിദ്ദിഖ്, തിലകൻ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഇതിലെ മനോഹരമായ ഒരു ഗാനം

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം "കാറ്റുവന്നു വിളിച്ചപ്പോൾ" എന്ന ചിത്രത്തിലെ ഗാനം. തിരുനല്ലൂർ കരുണാകരൻ, ഒ എൻ വി കുറുപ്പ് എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ശശി പരവൂരിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിജയരാഘവൻ, കൃഷ്ണകുമാർ, ഹരിശ്രീ അശോകൻ, ചിപ്പി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടു ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ "പൂമകൾ വാഴുന്ന" എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

തക്ഷശില എന്ന ചിത്രത്തിലെ ഗാനമാണിത്. 1995 കെ ശ്രീകുട്ടന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, ശാന്തി കൃഷ്ണ, വാണി വിശ്വനാഥ്, MG സോമൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കെ ജയകുമാറാണ്. സംഗീതം MG രാധാകൃഷ്ണൻ. കേൾക്കാം MG ശ്രീകുമാർ എന്ന അനുഗ്രഹീത ഗായകനിലൂടെ.

ചലച്ചിത്ര പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഇണം പകർന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങൾക്ക് വേണ്ടി ഈ ഗാനങ്ങൾ തിരഞ്ഞെടുത്തു നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ. സുരേഷ് ഗോപി, രതീഷ്, ശാരദ, പ്രിയരാമൻ, കൃഷ്ണകുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. 1994 രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാശ്മീരം. 4 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ എവർഗ്രീൻ ഗാനങ്ങളിലൊന്നായ പോരു നീ വാരിളം ചന്ദ്രലേഖ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറിൻ്റെ

ഹാനി എന്ന അഭിനേത്രിയെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു അമ്മയാണേ സത്യം. 1993 ബാലചന്ദ്ര മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആനിയെ കൂടാതെ മുകേഷ്, എം ജി സോമൻ, ജഗതി ശ്രീകുമാർ, കെ പി എസ് സി ലളിത, ബാലചന്ദ്ര മേനോൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. 2 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം പകർന്നിരിക്കുന്നത്. കേൾക്കാം ചന്ദ്രലേഖയന്തേ നിന്നിൽ വാടി നിൽപ്പതിനെയും.

0: ചലച്ചിത്ര പിന്നണി ഗായകൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, അവതാരകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന എം ജി ശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾക്കു വേണ്ടി ഈ ഗാനങ്ങൾ തിരഞ്ഞെടുത്തു നിർദ്ദേശിച്ചത് രാഗ പൂവത്തൂർ. ഈ അനുഗ്രഹീത ഗായകനെ റേഡിയോ മലബാറിന്റെയും അണിയറ പ്രവർത്തകരുടെയും ആശംസകൾ കൂടി അറിയിക്കുകയാണ്. ഇനിയും നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 എടവം 15, ഹിജ്റ വർഷം 1447 ദുൽഹജ് 12, ശകവർഷം 1948 ജ്യേഷ്ഠം 8, 2026 മെയ് 29 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.